ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 31, കൊല്ലവർഷം 1201, മിഥുനം 7, 2026 ജൂൺ 21 ഞായർ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്.
1: അവിദ്യയാം അന്തരേ വർത്തമാനാഹ് സ്വയം ധീരാഹ് പണ്ഡിതം മന്യമാനാഹ് ജംഗന്യമാനാഹ് പരിയന്തി മൂഢാഹ് അന്ധേനൈവ നീയമാന യഥാന്താഹ്. അജ്ഞതമൂലം ദേഹമാണ് ഞാൻ എന്ന ബുദ്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവർ, സ്വയം ധീരന്മാരായും പണ്ഡിതന്മാരായും വെറുതെ അഭിമാനിക്കുന്നവർ, മന്ദബുദ്ധികൾ, ജരാരോഗമരണാദികളിൽപ്പെട്ട് ഉഴരുന്നവർ എന്നിവർ ജനനമരണരൂപമായ സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കുരുടനാൽ തന്നെ നയിക്കപ്പെടുന്ന കുരുടന്മാരെപ്പോലെ. മുണ്ടകോപനിഷത്തിലെ കാലാനുസൃതവും ശ്രദ്ധേയവുമായ ഒരു മന്ത്രമാണിത്. അനുനിമിഷം ദുരിതത്തിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുന്ന മാനവരാശിക്ക് അളവറ്റ ആശ്വാസം വരുളാനും അവരെ പരമാനന്ദ സിദ്ധിക്ക് അർഹരാക്കുവാനും ഉതകുന്ന ഉപദേശങ്ങളുടെ ശാസ്ത്രീയമായ അടിത്തറയാണ് പരമാചാര്യന്മാർ നമുക്കരുളിയിട്ടുള്ള ഉപനിഷത് സൂക്തങ്ങൾ.

0: ദുഃഖദൂരീകരണം കാംക്ഷിക്കുന്നവർ അനുഭവസമ്പന്നരായ ആചാര്യന്മാരുടെ അനുശാസനത്തിലൂടെ സാവധാനം അവയെ സമീപിക്കുകയും യഥാർത്ഥമായ വസ്തുസ്ഥിതി എന്താണെന്നറിഞ്ഞ് കർത്തവ്യ കർമാനുഷ്ഠാനത്തോടൊപ്പം ജീവിതയാത്ര നടത്തുകയുമാണ് വേണ്ടത്. അജ്ഞാന നിദ്രവിട്ടുണർന്ന് ആലസ്യം കൈവെടിഞ്ഞ് നിലനിൽപ്പിന്റെ പൊരുൾ കണ്ടെത്തുവാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഏവരും ശ്രമിക്കേണ്ടതുണ്ട്. സുസങ്കല്പങ്ങൾക്ക് ദാർഢ്യം വരുത്തിക്കൊണ്ട് ഉത്സാഹപൂർവ്വം മുന്നേറുന്നവരെ ഐശ്വര്യലക്ഷ്മി ഒരു കാലത്തും നിരാശപ്പെടുത്തുകയില്ലെന്നുള്ളത് ആപ്തവാക്യവുമാണല്ലോ. ലോകനിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിഷ്പക്ഷമതിയായ സമാധാന കാംക്ഷിയായ ഒരാളുടെ ശ്രദ്ധയ്ക്ക് വിഷയമാകുന്ന ചില വസ്തുതകളുണ്ട്. എല്ലാവരും അവനവനെയും ലോകത്തെയും നന്നാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. തീർച്ചയായും അത് നല്ല കാര്യം തന്നെ. പക്ഷേ ആ കൂട്ടരോട് ഒരു ചോദ്യം ചോദിച്ചാൽ ശാസ്ത്രീയമായി അഥവാ യുക്തിയുക്തമായി ഒരു ഉത്തരം നൽകുവാൻ അവരിൽ എത്ര പേർക്ക് കഴിയും? ചോദ്യം ഇതാണ്: ഇങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുന്ന അവനവന്റെയും പ്രപഞ്ചത്തിന്റെയും പൊരുൾ എന്താണെന്ന് നിങ്ങൾ വ്യക്തമായി ഗ്രഹിച്ചിട്ടുണ്ടോ? അത് ഗ്രഹിച്ചിട്ടില്ല. ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ട് പോലുമില്ലെങ്കിൽ നിങ്ങളുടെ നന്നാക്കൽ ഏത് വിധത്തിലുള്ളതായിരിക്കും? കുരുടന് കുരുടൻ വഴി കാണിക്കുന്ന രീതിയിലുള്ള നന്നാക്കൽ മാത്രം, വെറുതെ ധീരന്മാരെന്നും പണ്ഡിതന്മാരെന്നും വീമ്പിളക്കി നടക്കാതെ തുറന്ന മനസ്സോടെ ശ്രദ്ധാപൂർവം ഉപനിഷത്തുകളെ സമീപിക്കൂ. നിലനിൽപ്പിന്റെ പൊരുൾ സൂര്യസമാനം തെളിയും. അങ്ങനെ തെളിഞ്ഞ് അനുഭവിച്ച മഹാനുഭാവന്മാർ ഭാരതത്തിൽ ഏറെയുണ്ടല്ലോ. എന്നിട്ട് അവനവനെ ആദ്യം നന്നാക്കാം, തുടർന്ന് സമൂഹത്തെയും കുരുടനായി കുരുടന്മാരെ നയിക്കുന്ന പ്രവണത ഒഴിവാക്കുവാൻ ശ്രമിക്കൂ. ഇതാണ് ഉപനിഷത്തിന്റെ അഭ്യർത്ഥന. പ്രപഞ്ചത്തിന്റെ പരമകാരണം അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ പൊരുൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ശ്രദ്ധയ്ക്ക് വിഷയമാകുന്ന രണ്ട് ഘടകങ്ങളാണുള്ളത്: ഉണ്ടായി നിലനിന്ന് തേഞ്ഞു മാഞ്ഞു മറിയുന്ന സൂര്യൻ മുതൽ പരമാണു വരെയുള്ള കോടാനുകോടി ദൃശ്യങ്ങളാണ് ഒരു ഘടകം. ഉണ്മയില്ലാത്ത അസത്തായ അവയ്ക്കുണ്ടെന്ന് ബോധിപ്പിക്കുന്നതും അകംപുറം നിറഞ്ഞവരുന്നതുമായ ഉണ്മ അഥവാ സത്ത്, അഖണ്ഡവുമായ ബോധ ചൈതന്യമാണ് രണ്ടാമത്തെ ഘടകം. ചൈതന്യത്തിന്റെ അഭാവത്തിൽ, അസാന്നിധ്യത്തിൽ പ്രപഞ്ച ഘടകങ്ങളെല്ലാം നിഷ്പ്രഭം, നിതാന്ത ശൂന്യം. അപ്പോൾ ചൈതന്യം മാത്രമാണ് നിത്യസത്യമെന്ന വസ്തുത ചിന്താശക്തിയുള്ള ഏതൊരാൾക്കും ബോധ്യമാകും. ഈ ചൈതന്യമാണ് നിലനിൽപ്പിന് ആധാരമായ പൊരുൾ അല്ലെങ്കിൽ പരമകാരണം. ഇത് വിവേചിച്ചറിയാത്ത കാലത്തോളം പ്രപഞ്ചരഹസ്യം കണ്ടെത്താനോ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ആർക്കും ഒരിക്കലും സാധ്യമല്ല. ഇതാണ് നിജസ്ഥിതി. ഉപനിഷത്തുകളെല്ലാം ഒന്നുപോലെ പെരുമ്പറ കൊട്ടി ഘോഷിക്കുന്നത് ഈ യാഥാർത്ഥ്യമാണ്. കൺമുന്നിൽ പ്രത്യക്ഷമാകുന്ന വസ്തുക്കളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണിത്. യുക്തിയുക്തമായ ഉപദേശം മുതിർന്നവർ പകർന്നു നൽകണമെന്ന് മാത്രം. ചുരുക്കത്തിൽ, ജീവിതം മുഴുവൻ ആയാസപ്പെടലും വഴുതി വീഴലുമെന്ന രണ്ട് വിപത്തുകളിലൂടെ മൃത്യുവിന് വഴങ്ങി യാത്രയാകേണ്ട ദുരവസ്ഥയാണ് പലർക്കും വന്നുകൂടുന്നത്. ഈ പതനത്തിൽ നിന്നും മാനവരാശിക്ക് രക്ഷ നേടാനുള്ള മാർഗമാണ് ഉപനിഷത്തുകൾ പേർത്തും പേർത്തും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. വാർത്തയ്ക്കെതിരെങ്കിലും ആ ഉദ്ബോധനം ചെവിക്കൊള്ളാൻ ആളുകൾ തയ്യാറായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകുന്നു. അതിനുവേണ്ടി ജഗന്നിയന്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
1: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിലെ ചടങ്ങിൽ INS ദുണഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ.

കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാം അലോട്ട്മെന്റ് ഇന്ന്. നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനിക്ക് ജയം. ഐവറി കോസ്റ്റിനെ 1-2 ഗോളിലാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്. FM News Headlines ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 2 മണി, 1 മണി, വൈകിട്ട് 5 മണി, 6 മണി, 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ആലാപനം രഞ്ജിനി സുധീരൻ, ഉദയഗീതം കാവാലം എൻ ആർ സജീവ് പാടിയത് 6:30 പ്രഭാതഭേരി. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖല വാർത്തകൾ ചരിത്രത്തിൽ നിന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുപെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 55 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 9 മണിക്ക് കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 10:31 ഓർമ്മച്ചപ്പ് തുടരും. 11:02 ബാലലോകം, യോഗയും കുട്ടികളും, തിരുവനന്തപുരം വെളിപ്പിശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു. തുടർന്ന് സ്മൃതി രാജേഷ് അവതരിപ്പിക്കുന്ന മിമിക്രി, അഭിനയ എസ് അവതരിപ്പിക്കുന്ന വയലിൻ, തേജലക്ഷ്മി എസ് അവതരിപ്പിക്കുന്ന മോണ ആക്റ്റീവ കേൾക്കാം. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:02 ഗാനമാലിക. 12:40 പ്രകാശധാരയിൽ അന്താരാഷ്ട്ര യോഗ ദിനം, ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കുട, ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന പ്രിയഗാനങ്ങൾ. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലമഹെ സ്പോൺസർ പരിപാടി. 3 മണിക്ക് തിരയപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4 മണിക്ക് കേൾക്കാം ഗാനവിസ്മയം. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 6:02 അറിയിപ്പുകൾ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലമ്പീടും പരിപാടിയിൽ റബ്ബർ, കാപ്പി, ഏലം എന്നിവയുടെ പുനരുജ്ജീവന പദ്ധതി അഞ്ജിത് ആരത് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9 മണിക്ക് കേൾക്കാം സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുധയിൽ എം കെ എസ് ശിവ, എം കെ എസ് നടരാജൻ എന്നിവർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. നിശാസുരഭി എത്തും 10:30. 11 മണിക്ക് സുഭാഷിതം, ഇഞ്ചക്കാട് കെ എൻ കെ ശോഭിള്ള അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലേ. അറിയിപ്പോൾ ഇനി ഇന്നത്തെ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാം. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.6 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. ആനന്ദപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൃദ്യമായൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. പതിവ് പോലെ ആദ്യം
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് രഞ്ജിനി സുധീരൻ.

ഉഷമലനിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ ഒരു ഭാഗം. പാരായണം ചെയ്തത് രഞ്ജിനി സുധീരൻ.

നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ ഉദയഗീതം. കാവാലം എന്നർ സജീവ് പാടിയത് കേൾക്കാം. ശങ്കരനന്ദന വിഘ്നഹര എന്നാരംഭിക്കുന്നു.

ഇന്ന് ഇതുവരെ ഉദയഗീതത്തിൽ പാടിയത് കവാലം എൻ ആർ സജീവ്. ഇത് ജയചന്ദ്രനും സംഘവും പാടിയ ഒരു ഗാനം. ചിത്രം വീട് ഒരു സ്വർഗം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ.

പ്രേക്ഷിതാക്കളെ നമസ്കാരം. പത്രവൃത്താന്തം. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനമായ ഇന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗ ദിനാഘോഷം കൊൽക്കത്തയിൽ നടക്കും. ആയുഷ് മന്ത്രാലയത്തിന്റെ പോർട്ടലായ യോഗാസംഗത്തിൽ പ്രധാനമന്ത്രിയോടൊപ്പം യോഗ ചെയ്യാൻ 6 ലക്ഷത്തിലേറെ പേർ ഇതിനോടകം രജിസ്ട്രേഷൻ നടത്തി. പരീക്ഷാ ചോദ്യക്കടലാസ് ചോർച്ച കാരണം റദ്ദു ചെയ്യേണ്ടി വന്ന നീറ്റ് യുജിയുടെ പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലും വിദേശത്തുമായി 5440 കേന്ദ്രങ്ങളിലാണ് ഇന്ന് പരീക്ഷ നടക്കുക. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെയും മുതിർന്ന പ്രതിനിധികളുടെയും യോഗം നാളെയും മറ്റന്നാളുമായി ന്യൂഡൽഹിയിൽ നടക്കും. ചടങ്ങിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. കവി, വിവർത്തകൻ, ബഹുഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. 2022 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകിന്റെ ഉറവിട നശീകരണത്തിന് പരിസര ശുചീകരണം ഊർജിതമാക്കുവാനായി ആരോഗ്യവകുപ്പ് ആഹ്വാനം ചെയ്ത ഡ്രൈ ഡേ ഇന്ന് വീടുകളിൽ നടക്കും. ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലും 20 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലും ഹോർമൂസ് കടലെടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. എന്നാൽ കപ്പൽ സഞ്ചാരം തടസ്സപ്പെട്ടതിന് തെളിവില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇന്നലെ നടന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ബ്രസീൽ 3 ഗോളിന് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. അങ്ങനെ ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ 1-ാം സ്ഥാനത്തെത്തി. വനിതകളുടെ ICC T20 ലോകകപ്പ് മത്സരത്തിൽ ഇന്ന് ഇന്ത്യ സൌത്ത് ആഫ്രിക്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7 മണി മുതൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് ഫിർദൌസ് കായൽപ്പുറം, സീനിയർ റിപ്പോർട്ടർ ചന്ദ്രിക.
2: 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ചു. ബജറ്റിൽ വിസ്മയങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഭാവി കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവെക്കുന്നതാണ് ബജറ്റ്. കേരളത്തെ തുറമുഖ നഗരമാക്കാൻ ലക്ഷ്യമിടുന്ന മിഷൻ സമുദ്ര, ഇന്ദിരാ ഗ്യാരണ്ടി, നോളജ് വില്ല, വൺ കേരളം, ഇൻവെസ്റ്റ് കേരളം തുടങ്ങിയ പദ്ധതികൾ ശ്രദ്ധേയമായി. കടക്കെണിയും സാമ്പത്തിക പ്രതിസന്ധിയും നിലനിൽക്കുമ്പോഴും നികുതി വർധന പോലുള്ള നടപടികൾ ഒഴിവാക്കിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചതും തൊഴിലുറപ്പ് പദ്ധതിക്ക് വിഹിതം കൂട്ടിയതുമുൾപ്പെടെ സാധാരണക്കാർക്ക് ആശ്വാസം പകരുന്ന തീരുമാനങ്ങളുണ്ടായി. ലോകം ഫുട്ബോൾ ലഹരിയിലാണ്. കാൽപന്ത് കളിയുടെ ആരവം അമേരിക്ക മുതൽ കേരളത്തിലെ ഗ്രാമങ്ങളിൽ വരെ അലയടിക്കുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ റൌണ്ട് മത്സരങ്ങൾ പിന്നിടുമ്പോൾ വൻ അട്ടിമറികളും ഗോൾമഴയുമായി ടൂർണമെന്റ് ഇതിനകം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു. ഇതുവരെ പൂർത്തിയായ 22 മത്സരങ്ങളിൽ നിന്ന് ഗ്രൂപ്പുകളിലെ പ്രവചനാതീതമായ ചിത്രമാണ് പുറത്തുവരുന്നത്. കരുത്തരായ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും നേർക്കുനേർ വന്ന മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ട് വിജയം പിടിച്ചെടുത്തത്. ഖത്തറിനെ എതിരില്ലാത്ത 6 തകർത്ത കാനഡ യുടെ പ്രകടനവും അൾജീരിയയെ 3-0 തോൽപ്പിച്ച അർജന്റീനയുടെ മത്സരവും കാണികളെ ആവേശത്തിലാഴ്ത്തി. ടൂർണമെന്റിലെ മറ്റൊരു ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഹെയ്തിയെ തോൽപ്പിച്ചത് പ്രീ ക്വാർട്ടർ പ്രതീക്ഷ സജീവമാക്കുകയും ചെയ്തു. നിലവിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുകൂട്ടിയ ടീമുകൾ എന്ന ബഹുമതി കാനഡയ്ക്കും ജർമ്മനിക്കുമാണ്. UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്ര ആരംഭിച്ചു. പ്രിയദർശിനി എന്ന പേരിൽ നടപ്പിലാക്കിയ പദ്ധതി പ്രകാരം KSRTCയുടെ ഓർഡിനറി ബസ്സുകളിലാണ് സൌജന്യയാത്ര. സൌജന്യയാത്രാ പദ്ധതി നടപ്പിലാക്കിയതോടെ KSRTC ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണുണ്ടായത്. കൂടുതൽ സ്ത്രീകൾ KSRTCയെ ആശ്രയിക്കാൻ തുടങ്ങി. ഓർഡിനറി ബസ്സുകളിലെ മൊത്തം യാത്രക്കാരിൽ 64% സ്ത്രീകളാണ്. മാസപ്പടിക്കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. 9 നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വീണയെ വിട്ടയച്ചെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്യലിനായി ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം SFIO രേഖകൾ ഇനിയും ED ലഭിച്ചിട്ടില്ല. 134 രേഖകളാണ് ലഭിക്കേണ്ടത്. രേഖകൾ ലഭിച്ച ശേഷം മാത്രമേ വീണയെ വീണ്ടും വിളിപ്പിക്കുന്നതിന്റെ തീയതി തീരുമാനിക്കൂ എന്നാണ് വിവരം. ഇതിനിടെ വീണയുടെ ബാങ്ക് ലോക്കറുകൾ തുറന്ന് ED പരിശോധന നടത്തി. തിരുവനന്തപുരത്തെ HDFC ബാങ്ക് ശാഖയിലെ ലോക്കറുകളാണ് തുറന്നത്. മൈക്രോഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. വിജിലൻസ് ഡയറക്ടറാണ് കുറ്റപത്രത്തിന് അംഗീകാരം നൽകിയത്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. 2014 വയനാട് യൂണിയന് 1,000,000 നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം തയ്യാറായത്. സംസ്ഥാനത്ത് 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം 2, പാലക്കാട് 1 എന്നിവിടങ്ങളിലാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ജൂൺ മാസം 120 രോഗബാധയും 5 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. PM ശ്രീയിൽ തുടരാൻ നിർബന്ധിതരായി എന്നും ഉപസമിതി

റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും സതീശൻ പറഞ്ഞു. മുൻ സർക്കാർ കരാർ ഒപ്പിട്ട് പണം വാങ്ങിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലപാട് നിശ്ചയിക്കാൻ വേണ്ടിയാണ് മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലെ സൌത്ത് 24 പർഗനാസ് ജില്ലയിൽ കള്ളനെന്നാരോപിച്ച് 30-കാരനായ മലയാളി യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പ്രായപൂർത്തിയാകാത്ത 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കുൽത്താലിയിലെ സംഗിജഹാൻ പ്രദേശത്ത് ജൂൺ 9 നാടിനെ നടുക്കിയ സംഭവം നടന്നത്. G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദ്യവും വ്യത്യസ്തവുമായ സ്വാഗതമേകി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസിലെ നൈസ് നഗരത്തിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയത്. നേരിൽ കണ്ടതോടെ ഇരു നേതാക്കളും സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. ഇമ്മാനുവൽ മാക്രോനും ഭാര്യ ബ്രിജിറ്റ് മാക്രോണും മോദിക്കും ഡൊണാൾഡ് ട്രംപിനും നൽകിയ സ്വീകരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ പ്രമുഖ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ദേശീയ പരീക്ഷാ ഏജൻസിയുടെ പ്രത്യേക ശുപാർശയെ തുടർന്നാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഈ അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. നീറ്റ് റീപരീക്ഷ നടക്കുന്ന ദിവസവും അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളും ഉൾപ്പെടെ 2026 ജൂൺ 22 വരെയുള്ള നിശ്ചിത കാലയളവിലേക്കാണ് ഇന്ത്യയിൽ ടെലഗ്രാം പ്ലാറ്റ്ഫോമിലെ പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ടെലഗ്രാമിനെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ നീക്കം ചെയ്തു. ആപ്പ് സ്റ്റോറിൽ നിന്ന് ടെലഗ്രാം ഒഴിവാക്കാൻ ആപ്പിളിനും കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകി. രാജ്യത്ത് ഡീസൽ, വ്യോമയാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിക്കുള്ള അപ്രതീക്ഷിത ലാഭനികുതി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോൾ കയറ്റുമതിക്കുള്ള തീരുവയിൽ മാറ്റം വരുത്തിയിട്ടില്ല. പുതുക്കിയ നിരക്കുകൾ ജൂൺ 16 മുതൽ പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. 2031 അവസാനത്തോടെ ഇന്ത്യയിലെ 5G വരിക്കാരുടെ എണ്ണം 1.1 ബില്യൺ കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എറിക്സൺ മൊബിലിറ്റി റിപ്പോർട്ട്. ഇതിൽ 81% സബ്സ്ക്രിപ്ഷൻ നിരക്കിനെ പ്രതിനിധീകരിക്കുന്നു. സ്മാർട്ട് ഫോണുകളിൽ താങ്ങാനാവുന്ന വിലയിൽ 5G പ്രാപ്തമാക്കുകയും 5G ഫിക്സഡ് വയർലെസ് ആക്സസ് സേവനങ്ങളുടെ തുടർച്ചയായ വ്യാപനത്തെക്കുറിച്ചും എല്ലാ ജില്ലകളിലും വ്യാപിച്ച 5G നെറ്റ്വർക്കിന്റെ വേഗതയെക്കുറിച്ചും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്ന പ്രഖ്യാപനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. 75,000 രൂപ വരെയുള്ള കടങ്ങളാണ് പൂർണമായും എഴുതിത്തള്ളുന്നത്. 2025 മെയ് 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെയുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് കർഷകർ എടുത്ത വായ്പകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അറിയിച്ചു. അയൽ സംസ്ഥാനങ്ങളുമായുള്ള നദീജല തർക്കങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് തുടക്കം കുറിച്ച് തമിഴ്നാട് സർക്കാരിന്റെ നയപ്രഖ്യാപനം. ചെന്നൈ സെക്രട്ടേറിയറ്റിൽ ആരംഭിച്ച 17-ാമത് നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലാണ് ഗവർണർ സർക്കാരിന്റെ കർശന നിലപാടുകൾ വ്യക്തമാക്കിയത്. കേരളത്തിനും കർണാടകത്തിനുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് നയപ്രഖ്യാപന രേഖയിൽ ഉള്ളത്. ലോകം കാത്തിരുന്ന യുദ്ധവിരാമ കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കയും ഇറാനും. 4 മാസത്തിലേറെ നീണ്ട അമേരിക്ക ഇറാൻ യുദ്ധത്തിനാണ് ഇതോടെ വിരാമമായത്. G7 ഉച്ചകോടിക്കിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി വേഴ്സായി കൊട്ടാരത്തിൽ നടന്ന അത്താഴവിരുന്നിനിടെയാണ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത്. എല്ലാ മേഖലകളിലും സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും കരാറിലൂടെ സമ്മതിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചത്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്ന് ഇരു നേതാക്കളും ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ ദീർഘകാലമായി തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിനുമായി പ്രസിഡന്റ് ട്രംപ് നടത്തിയ വിജയകരമായ ശ്രമങ്ങളെ മോദി അഭിനന്ദിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സ്വതന്ത്ര കപ്പൽ ഗതാഗതവും തടസ്സമില്ലാത്ത വ്യാപാരവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ 2-ാം ഏകദിനത്തിൽ വമ്പൻ വിജയവുമായി പരമ്പര പിടിച്ചെടുത്ത് ടീം ഇന്ത്യ. ലഖ്നൌവിൽ നടന്ന 2-ാം മത്സരത്തിൽ
170 റൺസിന്റെ വിജയമാണ്.

0: ഇന്ത്യ സ്വന്തമാക്കിയത്. മറുപടി ബാറ്റിംഗിൽ 403 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 44.3 ഓവറിൽ 232 റൺസെടുത്ത് പുറത്തായി. ഇതോടെ 3 മത്സരങ്ങളുള്ള പരമ്പര ഇന്ത്യ 2-0 വിജയിച്ചു. ടെസ്റ്റ് പരമ്പര നേരത്തെ ഇന്ത്യ വിജയിച്ചിരുന്നു. ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി നടക്കുന്ന വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 64 റൺസിന് തോൽപ്പിച്ചു. രണ്ടാം മത്സരത്തിൽ നെതർലൻഡ്സിനെ 95 റൺസിനും പരാജയപ്പെടുത്തി. ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ സൌത്ത് ആഫ്രിക്കയെ നേരിടും. ഗ്രൂപ്പ് എയിൽ 4 പോയിന്റുമായി ഇന്ത്യ 1-ാം സ്ഥാനത്താണ്.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് ഫിർദൌസ് കായൽപ്പുറം, സീനിയർ റിപ്പോർട്ടർ ചന്ദ്രിക.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഇപ്പോൾ സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിൽ AM രാജയും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. രചന വയല, സംഗീതം ദേവരാജൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇനി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം ചിത്രം സൗമ്യം. ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ഇനി സർവേക്കൽ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയ. ഈ ഗാനത്തിന്റെ രചന ONV, സംഗീതം ദേവരാജൻ.

ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ആതുര ശുശ്രൂഷ രംഗത്തെ പ്രവർത്തന മികവിന് നൽകുന്ന രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് 2026 അർഹയായ മലയാളി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ആതുര ശുശ്രൂഷ രംഗത്തെ പ്രവർത്തന മികവിന് നൽകുന്ന രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് 2026 അർഹയായ മലയാളി ആരാണ്? ഉത്തരത്തിനായി അനന്തപുരി FM കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിൽ രമ്യാ നമ്പീശനും സംഘവും പാടിയ ഗാനം. രചന രഫിക് അഹമ്മദ്, സംഗീതം രാഹുൽ രാജ്.

കാർഷിക മേഖലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള ബ്ലോക്കിന് കീഴിലുള്ള ആര്യംകോട്, ഒറ്റശേഖര മംഗലം, കള്ളിക്കാട്, അമ്പൂരി, വെള്ളറട, കുന്നത്തുകാൽ, പെരുങ്കടവിള, പെരുമ്പഴുതൂർ, കൊല്ലയിൽ എന്നീ കൃഷിഭവനുകളിൽ തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. നാടൻ തെങ്ങിൻ തൈകൾ 50 രൂപ നിരക്കിലും സങ്കരയിനം തൈകൾ 125 രൂപ നിരക്കിലും വിൽപ്പനയ്ക്കുണ്ട്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ആര്യംകോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അഖില ജി വി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 7907752989. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് വിളവെടുക്കുന്നതിനായി ചെണ്ടുമല്ലി തൈകൾ പുനലൂർ കൃഷി

അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിൽ നിന്ന് സൌജന്യമായി വിതരണം ചെയ്യുന്നതാണെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് പി ആർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവ രോഗകീട നിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡർമ വിരിഡേ എന്നിവ പൊടിരൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യുവേറിയ ബാസിയാന, ലക്കാനിസീലിയം ലക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്തു നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് 9747238532 അല്ലെങ്കിൽ 04872699087 എന്നീ നമ്പരുകളിൽ വിളിക്കുക. കേരള കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ്ഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്തതിനു ശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നതിന് പ്രോസസിംഗ് ആന്റ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയറുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവയ്ക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന FPO, CLF, PACS തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് തികഞ്ഞവരും പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരും ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിരേഷണൽ ജില്ലകൾ, PMDDKY പദ്ധതിയിൽ ഉൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27-ന് ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https://CELKAU.IN എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7-ന് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ ഈ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04872438566. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചരിത്രത്തിൽ ഇന്ന് ഇന്ത്യയുടെ മുൻകൈയിൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടെ 2015 മുതൽ എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിച്ചുവരുന്നു. 2014 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തിയ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ തീരുമാനമുണ്ടായത്. 175 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ പിന്തുണച്ചിരുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ദിവസമാണ് ജൂൺ 21. യോഗ ശീലമാക്കുന്നതിലൂടെ ലഭിക്കുന്ന ശാരീരിക മാനസിക ആരോഗ്യ നേട്ടങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം.

0: ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്കായി ലോക സംഗീത ദിനം ജൂൺ 21 ആഘോഷിക്കപ്പെടുന്നു. 1982 ഫ്രാൻസിലാണ് ഈ ദിനം ആദ്യമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. അന്നത്തെ ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രിയായിരുന്ന ജാക്ക് ലാങ്, പ്രശസ്ത സംഗീതജ്ഞൻ മോറിസ് ഫ്ലൂററ്റ് എന്നിവരുടെ ആശയമായിരുന്നു ഇത്. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ 100+ രാജ്യങ്ങളിൽ ഈ ദിവസം വിപുലമായി ആഘോഷിക്കുന്നു. എല്ലാ വർഷവും ജൂൺ 21 ലോക ഹൈഡ്രോഗ്രാഫി ദിനം ആചരിക്കുന്നത്. സമുദ്രങ്ങൾ, കടലുകൾ, നദികൾ തുടങ്ങിയ ജലാശയങ്ങളുടെ ഭൗതിക സവിശേഷതകൾ അളക്കുകയും മാപ്പ് ചെയ്യുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയായ ഹൈഡ്രോഗ്രാഫിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്താനാണ് ഈ ദിവസം നീക്കിവച്ചിരിക്കുന്നത്. 2009 ജൂൺ 21 ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൽ നിന്ന് സ്വയം ഭരണാധികാരം നേടിയത്. 2008 നവംബറിൽ ഗ്രീൻലാൻഡിൽ നടന്ന പൊതു വോട്ടെടുപ്പിൽ 75.5% ജനങ്ങളും കൂടുതൽ സ്വയം ഭരണാധികാരം വേണമെന്ന പ്രമേയത്തെ അനുകൂലിച്ചു. ഈ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ ഡാനിഷ് പാർലമെന്റ് നിയമം പാസാക്കുകയും 2009 ജൂൺ 21 ഗ്രീൻലാൻഡിന്റെ ദേശീയ ദിനത്തിൽ ഇത് ഔദ്യോഗികമായി നടപ്പിലാക്കുകയും ചെയ്തു. പ്രശസ്തനായ ഫ്രഞ്ച് ദാർശനികനും നോവലിസ്റ്റും നാടകകൃത്തുമായ ഷാൻ പോൾ സാർത്ത് ജനിച്ചത് 1905 ജൂൺ 21. 1964 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ ഔദ്യോഗിക ബഹുമതികൾ തന്റെ എഴുത്തിന്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ആ പുരസ്കാരം നിരസിച്ചു. നൊബേൽ സമ്മാനം സ്വയം നിരസിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായ ബേനസീർ ഭൂട്ടോ 1953 ജൂൺ 21 ജനിച്ചത്. 1988 പാകിസ്ഥാന്റെ 11th പ്രധാനമന്ത്രിയായി അധികാരമേറ്റപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിതാ ഭരണാധികാരിയായി അവർ മാറി. 1988 മുതൽ 1990 പിന്നീട് 1993 മുതൽ 1996 അവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഇന്തോനേഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന സുകർണോ 1970 ജൂൺ 21 അന്തരിച്ചത്. ഡച്ച് ഭരണത്തിൽ നിന്ന് ഇന്തോനേഷ്യ സ്വാതന്ത്ര്യം നേടിയതിനെ തുടർന്ന് 1945 മുതൽ 1967 അദ്ദേഹം രാജ്യത്തിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. 1961 നെഹ്റുവിനൊപ്പം ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുത്ത 5 പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ അസ്ഥിരതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ 8th പ്രധാനമന്ത്രിയായിരുന്ന ചെന്നൈ സോഷ്യലിസ്റ്റ് നേതാവ് ചന്ദ്രശേഖർ ഔദ്യോഗികമായി പദവിയൊഴിഞ്ഞത് 1991 ജൂൺ 21. കോൺഗ്രസിന്റെ പിന്തുണയോടെ സർക്കാർ രൂപീകരിച്ച അദ്ദേഹത്തിന് 7 ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജീവ് ഗാന്ധിയുടെ വസതിക്കു മുന്നിൽ ഹരിയാന പോലീസ് ചാരപ്പണി നടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതും അദ്ദേഹം രാജി സമർപ്പിച്ചതും. എങ്കിലും പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ അദ്ദേഹം കെയർ ടേക്കർ പ്രധാനമന്ത്രിയായി തുടർന്നു. അന്നേ ദിവസമാണ് PV നരസിംഹറാവു പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. നീന്തൽ ചരിത്രത്തിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ച അമേരിക്കൻ ദീർഘദൂര നീന്തൽ താരം ഫ്ലോറൻസ് ചാഡ്വിക് സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിലേക്കുള്ള ജിബ്രാൾട്ടർ ചാനൽ നീന്തിക്കടന്നത് 1953 ജൂൺ 21. വെറും 5 മണിക്കൂറും 6 മിനിറ്റും കൊണ്ടാണ് അവർ ഈ കടലിടുക്ക് നീന്തി പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ആരണ്യകം ആയുരാരോഗ്യം പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം കോവിൽ നട മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിലെന്ന് വയോജനങ്ങൾക്കായുള്ള യോഗ, ഇതേക്കുറിച്ച് ഡോക്ടർ ശ്രീകാവ്യ SH സംസാരിക്കുന്നു.
6: വാർദ്ധക്യം ഒരു സ്വാഭാവിക ഘട്ടമാണ്. എന്നാൽ ഇതിന്റെ ഫലമായി ശരീരത്തിലും മനസ്സിലും നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നു. പ്രായം കൂടുന്തോറും പേശികളുടെ ശക്തിക്കുറവ്, ശരീര ചലനക്ഷമതയിലെ കുറവ്, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, ഹൃദയരോഗങ്ങൾ, ദഹനക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ടുവരുന്നു. ശരീരപ്രവർത്തനങ്ങൾ ക്രമേണ മന്ദഗതിയിലാകുന്നതോടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടേറിയതാകുന്നു. അതേസമയം ഒറ്റപ്പെട്ട ജീവിതശൈലി, മനോവിഷമം, ഉറക്കക്കുറവ്, ഓർമ്മശക്തിക്കുറവ്, അൾഷിമേഴ്സ് രോഗസാധ്യത, ഏകാന്തത, തളർച്ച എന്നിവ ഈ

0: ായത്തിൽ കൂടുതൽ അനുഭവപ്പെടുന്നു. ഇതിനെ തുടർന്ന് മനസ്സിലെ ഉത്സാഹം നഷ്ടപ്പെടുകയും ജീവിതത്തിൽ ഒരു ഉദ്ദേശബോധമില്ലാതാകുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങൾ നിയന്ത്രിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ യോഗ വളരെ പ്രാധാന്യമർഹിക്കുന്നു. യോഗ വെറും വ്യായാമമല്ല, ഇത് ശരീരം, മനസ്സ്, ശ്വസനം, മനോഭാവം എന്നിവയെ സമന്വയിപ്പിക്കുന്ന സമഗ്ര ശാസ്ത്ര രീതിയാണ്. ദൈനംദിന യോഗാഭ്യാസം ശരീരത്തിന്റെ ചലനക്ഷമത വർദ്ധിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ഹോർമോൺ സ്രവം ക്രമീകരിക്കുകയും ചെയ്യുന്നു. പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുവാനും പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുവാനുമുള്ള ശക്തമായ ഉപാധിയാണിത്. മൃദുവായ ശരീര ചലനങ്ങളും നിയന്ത്രിതമായ ശ്വസന തന്ത്രങ്ങളും ധ്യാനവും ഉപയോഗിച്ച് വേദന നിയന്ത്രിക്കുവാനും രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ നിലനിർത്തുവാനും കഴിയും. കൂടാതെ ശരീര സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനാൽ വീഴ്ചയുടെ സാധ്യത കുറയുകയും ഹൃദയാരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ദിവസവും 15 മുതൽ 30 മിനിറ്റ് യോഗ അഭ്യസിക്കുന്നതിലൂടെ ജീർണ പ്രക്രിയ മെച്ചപ്പെടുത്തുകയും ഉറക്കം ഗുണകരമായി മാറുകയും മനസ്സിന് ശാന്തിയും ഉണർവുണ്ടാകുകയും ചെയ്യുന്നു. വയോജനങ്ങൾക്ക് അനുയോജ്യമായ ചില ലളിത യോഗാസനങ്ങൾ ഇവിടെ പറയാം. താടാസനം ശരീരഭാരം നിലനിർത്തുകയും പേശി ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ത്രികോണാസനം ശരീരത്തിന്റെ ചലനക്ഷമത വർദ്ധിപ്പിക്കുകയും സന്ധിവേദന കുറയ്ക്കുകയും സന്തുലിതാവസ്ഥയും ശ്രദ്ധയും വർദ്ധിപ്പിക്കുന്നു. ഭുജംഗാസനം ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പവനമുക്താസനം കശേരുക്കൾക്ക് അയവ് വരുത്തുന്നു, ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുകയും വയറിലെ ഗ്യാസ് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ബദ്ധകോണാസനം സുഖാസനം സന്ധികളുടെ ചലനം മെച്ചപ്പെടുത്തുന്നു. പ്രാണായാമം മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ശവാസനം ശരീരവും മനസ്സും ആഴത്തിലുള്ള വിശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. നാഡിശുദ്ധി പ്രാണായാമം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും കപാലഭാതി ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുകയും ഭ്രമരി പ്രാണായാമ ശ്വാസകോശ ശേഷി വർദ്ധിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം കുറച്ച് മനസ്സ് ശാന്തമാക്കുകയും ചെയ്യുന്നു. ദിവസവും 10 മുതൽ 15 മിനിറ്റ് ധ്യാനം ചെയ്യുന്നത് ഉണർവേകുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും മനോവ്യാധികൾ അകറ്റുകയും ചെയ്യുന്നു. മുതിർന്നവർ യോഗ ചെയ്യുമ്പോൾ ഗുരുവിന്റെ മേൽനോട്ടത്തിൽ അഭ്യാസം ചെയ്യുന്നത് അത്യാവശ്യമാണ്. ശാരീരിക അവസ്ഥയെ അനുസരിച്ച് എളുപ്പമുള്ള യോഗാസനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കണം. ശരീരശേഷിയേക്കാൾ അധികം വ്യായാമം ചെയ്യാതിരിക്കുക. നിത്യേന തളർച്ച, ക്ഷീണം, അമിതമായ വേദന എന്നിവ ഉണ്ടായാൽ ആരോഗ്യ വിദഗ്ധന്റെ ഉപദേശം തേടേണ്ടതാണ്. ശരിയായ യോഗാഭ്യാസം, ശ്വസന നിയന്ത്രണം, ധ്യാനം എന്നിവ ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ദൈനംദിന പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രായം ഒരു നിരോധനമല്ല, ശരീരത്തെ ഉണർവോടെ സൂക്ഷിക്കാനുള്ള ഒരു അവസരമാണെന്ന് തിരിച്ചറിയാണ് വേണ്ടത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വയോജനങ്ങൾക്കായുള്ള യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീകാവ്യ SH.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: എന്റെ ഭാര്യക്കിനെ ഇത് മതി, ഫുൾ MRT വാങ്ങും.
4: അതെ ഏട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
6: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.

നമസ്തേ. അനന്തപുരിയിലൂടെ നമുക്കിനി ജയറാമും ശ്വേതയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം സലാം കാശ്മീർ, രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: തൊഴിൽ ദർശനം.
3: സെക്കന്ദരാബാദിലെ കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 8 ഒഴിവുണ്ട്. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഒഴിവ് 1. യോഗ്യത 12-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ്. പ്രായം 18-നും 27 വയസ്സിനും ഇടയിൽ. കുക്ക് ഒഴിവ് 1. യോഗ്യത 12-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യവും ബന്ധപ്പെട്ട ട്രേഡിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ITI. പ്രായം 18-നും 25 വയസ്സിനും ഇടയിൽ. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഒഴിവ് 5. യോഗ്യത 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 18-നും 25 വയസ്സിനും ഇടയിൽ. സ്റ്റെനോ ഗ്രേഡ് 3 ഒഴിവ് 1. യോഗ്യത 12-ാം ക്ലാസ് വിജയവും ഡിക്റ്റേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ഇംഗ്ലീഷ്, ഹിന്ദി സ്പീഡും. പ്രായം 18-നും 27 വയസ്സിനും ഇടയിൽ. അപേക്ഷിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.indianarmy.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.indianarmy.nic.in അല്ലെങ്കിൽ https://cdm.ap.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://cdm.ap.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി

0: ജൂൺ 29. BSNL-ൽ ജൂനിയർ ടെലികോം ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 100 ഒഴിവിലേക്കാണ് വിജ്ഞാപനം. ഇതിൽ 15 ഒഴിവ് കേരളത്തിലാണ്. ജനറൽ 6, SC 4, ST 3, EWS 2 എന്നിങ്ങനെയാണ് കേരള സർക്കാരിൽ സംവരണം തിരിച്ചുള്ള ഒഴിവ്. തിരഞ്ഞെടുപ്പിനായുള്ള പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്ത് കേന്ദ്രമുണ്ടാവും. പ്രായം 20-30 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഇളവ് ലഭിക്കും. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 40 വയസ്സുവരെ, OBC NCL 42, SC ST 45 വയസ്സുവരെയും അപേക്ഷിക്കാം. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. വിഷയങ്ങൾ: ടെലികമ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, റേഡിയോ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, IT, ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ തത്തുല്യം, MSc ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. ജനറൽ OBC EWS വിഭാഗക്കാർക്ക് 2000 രൂപയും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 1000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഫോട്ടോ, ഒപ്പ് എന്നിവയും പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, സംവരണം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ID പ്രൂഫും വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിൽ സ്കാൻ ചെയ്ത് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 3. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://externalexam.bsnl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://externalexam.bsnl.co.in. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 24 ഒഴിവുണ്ട്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. തസ്തികകളും ഒഴിവും. ഫാർമസിസ്റ്റ് 18, എക്സ്റേ ടെക്നീഷ്യൻ 1, ലാബ് ടെക്നീഷ്യൻ 5. യോഗ്യത: +2 വിജയവും ഫാർമസി ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയും ഫാർമസിസ്റ്റ് രജിസ്ട്രേഷനും, അല്ലെങ്കിൽ +2 വിജയവും റേഡിയോഗ്രാഫി മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ ദ്വിവത്സര ഡിപ്ലോമയും. പ്രായം 18-28 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഒരാൾക്ക് ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനാവൂ. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://cisfrect.cisf.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://cisfrect.cisf.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 7.
1: തൊഴിൽ ദർശനം.
2: സമയം 7:30.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി കേൾപ്പിക്കുന്നത് വൈഡൂര്യം എന്ന ചിത്രത്തിലെ ഗാനം. മധുബാലകൃഷ്ണനും സുജാതയും പാടിയ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ കേൾക്കാം കണ്ടതും കേട്ടതും.
2: എടി തങ്കം,
3: ഓ
2: നീ ഈ വാർത്ത കണ്ടോ?
3: ഇത് പഴയ പത്രമല്ലേ?
2: ആ പഴയതല്ല, പക്ഷേ ഇത് പറയുന്ന കണ്ടില്ലേ, സംസ്ഥാനത്ത് ജയിൽ പുള്ളികളുടെ ദിവസ വേതനം 620 രൂപയായി വർദ്ധിപ്പിച്ചെന്ന്.
3: ഓ അത് നല്ല കാര്യമല്ലേ, അവർ ശരീരം അനങ്ങി പണി ചെയ്തിട്ടാ കൂലി വാങ്ങുന്നത്. കേട്ടിട്ടില്ലേ, ജയിൽ ചപ്പാത്തി, ജയിലിലെ ജൈവ പച്ചക്കറി എന്നൊക്കെ.
2: പച്ചക്കറി എന്ന് കേട്ടപ്പോഴാ എനിക്ക്

0: എനിക്ക് ഒരൈഡിയ തോന്നുന്നത്.
1: എന്ത്?
0: നമുക്കും തുടങ്ങിയാലോടി പച്ചക്കറി കൃഷി.
1: എനിക്കിത് കേക്കുമ്പം പൊട്ടിച്ചിരിക്കാനാ തോന്നുന്നത്.
0: എന്താടി ഇതിലൊത്ര ചിരിക്കാൻ?
1: കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഇത് തന്നല്ലേ പറഞ്ഞത്.
0: ഞാൻ അങ്ങനെ പറഞ്ഞോ?
1: നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ മുഴുവൻ വിഷമാണെന്നും അത് ക്യാൻസർ ഉണ്ടാക്കുമെന്നും പത്രത്തിൽ വായിച്ചിട്ട് എന്താ നിങ്ങൾ തട്ടിവിട്ടത്? മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ഉടനെ തുടങ്ങുമെന്നല്ലേ. എന്നിട്ട് എന്തായി? വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ?
0: മട്ടുപ്പാവിലെ കൃഷി ഇനി നടക്കുമെന്ന് തോന്നുന്നില്ലടി. പ്രായം ഇത്രയൊക്കെ ആയില്ലേ. മുകളിലോട്ട് കയറാൻ എത്ര പഠിക്കട്ടാടി. ഈണമെങ്ങാനും വന്നാലോ. ടോണും സ്ട്രോക്കും വന്നതാ. ഇനി കഷ്ടകാലത്തിന് കാലാവസ്ഥാ വ്യതിയാനം എങ്ങാനും സംഭവിച്ചാലോടി.
1: ഓ, മട്ടുപ്പാവ് പരിസ്ഥിതി ലോല പ്രദേശമെന്നെങ്ങാനും പറയാതിരുന്നത് ഭാഗ്യം. എനിക്കെന്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഓ, ഇത്ര മടിയനായി പോയല്ലോ ദൈവമേ. എന്റെ കണവൻ.
0: നിന്റെ കണവൻ വീടിന്റെ ഐശ്വര്യമാണെന്നല്ലേ നീ ഇന്നലെ പറഞ്ഞത്?
1: ആ, അത് ഇന്നലെ. ഇന്ന് റെഡ് അലേർട്ട. പറഞ്ഞതൊക്കെ മാറും. ഒരു കാര്യം ഞാൻ പറയാം, വിഷരഹിത പച്ചക്കറി കഴിക്കണമെങ്കിലേ ശരീരം അല്പം വേർക്കേണ്ടി വരും.
0: ആ പറഞ്ഞത് കറക്റ്റ്, എനിക്കിഷ്ടപ്പെട്ടു. എന്നാലും പച്ചക്കറികൾ നിത്യവും വീട്ടുപടിക്ക കൊണ്ടുവരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ വേർക്കുന്നത്?
1: ഓ, പറഞ്ഞു നാവെടുത്തില്ല. അതാ അങ്ങേര് പച്ചക്കറിയായിട്ട് വരുന്നുണ്ട്.
0: ആ വരുന്നത് പുതിയൊരാളാണല്ലോ.
2: അണ്ണാ, ഞാൻ പുതിയ ആളാ. പേര് മത്തങ്ങ മദനൻ. താമസം വെള്ളരി കണ്ടെത്താ. പഠിച്ചത് കീരപ്പറമ്പ് പ്രൈമറി സ്കൂളിലാ. ഭാര്യ അമരമ്മ.
0: ഹോ, എല്ലാം പച്ചക്കറിമയമാണല്ലോ.
2: ഞങ്ങള് പാരമ്പര്യമായിട്ട് ജൈവ കൃഷിക്കാരാ. കർഷക അവാർഡ് പലതവണ കിട്ടിയിട്ടുണ്ട്. കർഷക ശിരോമണി അവാർഡും എനിക്കാ. രാസവളങ്ങളോ കീടനാശിനികളോ ജനിതക മാറ്റം വരുത്തിയ വിത്തുകളോ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. 100% ജൈവവളങ്ങൾ മാത്രം. ചേച്ചി, എന്തൊക്കെയാ വേണ്ടത്? പെട്ടെന്ന് പറഞ്ഞോളൂ.
1: ആ, പച്ചമുളകും പയറും പാവയ്ക്കും എടുത്തോ. 1/2 kg വീതം കേട്ടാ. കോവയ്ക്കും കുറച്ചെടുത്തോ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ.
2: ഓ, നോക്കാനൊന്നുമില്ല ചേച്ചി. ഒരു രോഗവും വരില്ല. ഇതേ മദനന്റെ ഗ്യാരണ്ടിയാ. ക്യാൻസർ പടിക്ക് പുറത്താ. ഇതാ ചേച്ചി പച്ചക്കറി. 200 രൂപ.
1: ഓ, അതിത്തിരി കൂടുതലാ.
2: ചേച്ചി, ഇത് നാടനാ, വില കൂടും. എന്നാ ഞാൻ പോകുന്നു, മറ്റന്നാൾ വരാമേ.
0: കണ്ടിട്ടെല്ലാം നാടനാണെന്നാ തോന്നുന്നത്.
3: ആ, നീ ഇതൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി വയ്ക്ക്. ഞാൻ പത്രത്തിലെ ചരമകോളം ഒന്നുകൂടി നോക്കട്ടെ.
0: എടീ തങ്കം, ഇങ്ങോട്ടൊന്ന് വന്ന്.
1: എന്താ? എന്താ?
0: എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായടി.
1: എന്ത് തീരുമാനം? കാര്യം പറ മനുഷ്യ.
0: ഞാൻ മരിച്ചു പോകടി.
1: എന്നാരാ പറഞ്ഞേ?
0: പത്രത്തിലുണ്ടടി.
1: പത്രത്തിലോ?
0: നീ ഈ വാർത്ത കണ്ടോ? നാടൻ പച്ചക്കറികളിലും മാരക വിഷാംശം.
1: ഓ, ഇത്രയുള്ളോ? അതിനാണോ ഈ നിലവിളി?
0: കേരളത്തിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളിലും കീടനാശിനികളുടെ സാന്നിധ്യം കൂടുതലാണെന്നാടി കാർഷിക കോളേജ് നടത്തിയ പരിശോധനയിൽ പറയുന്നത്. നമ്മൾ വാങ്ങി കഴിച്ച പയറിലും പാവയ്ക്കയിലും കോവയ്ക്കയിലും ഒക്കെയോ അധികവും വിഷം. ഞാനല്ലേടി കൂടുതൽ കഴിച്ചത്. ഞാൻ പോയാ നിനക്കാരടി കൂട്ടിന്?
1: ഹോ, അതെന്റെ കാര്യല്ലേ, ഞാൻ നോക്കിക്കോളാം. നിങ്ങളാ മോങ്ങലൊന്ന് നിർത്ത്, എന്നിട്ട് രക്ഷപ്പെടാൻ വല്ല വഴിയോ ഉണ്ടോ ഒന്ന് നോക്ക്.
0: നീ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? മരത്തിൽ കയറണോ മട്ടുപ്പാവിൽ കയറണോ?
1: കഴിഞ്ഞ മാസം മട്ടുപ്പാവിൽ കയറി നോക്കാൻ ഞാൻ വിളിച്ചതല്ലേ, നിങ്ങൾ വന്നോ?
0: അന്നല്ലേടി ആധാർ കാർഡ് പുതുക്കാൻ വേണ്ടി നീ മുഖം മിനിക്കാൻ ബ്യൂട്ടി പാർലറിൽ പോയത്. പിറ്റേ ദിവസം ഞാൻ വിളിച്ചല്ല, അന്ന് നീ വന്നോ?
1: അന്നല്ലേ ഞാൻ മെഗാ തിരുവാതിര കളിക്കാൻ പോയത്.
0: അടുത്ത ദിവസവും ഞാൻ വിളിച്ചല്ലോ.
1: അന്നല്ലേ വിദേശത്തു നിന്ന് മക്കൾ വീഡിയോ കോളിൽ വിളിച്ചത്. വിശേഷങ്ങളൊക്കെ അറിയണ്ടേ, പെറ്റ വയറല്ലേ.
0: വയറ് കേടാവാതിരിക്കാൻ ഇന്ന് തന്നെ നമുക്ക് പച്ചക്കറി കൃഷി തുടങ്ങിയാലോടി.
1: യു ആർ കറക്റ്റ്, ഇന്ന് തന്നെ തുടങ്ങാം. വിഷരഹിത പച്ചക്കറി ഉൽപാദനം, അതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഈ സന്ദേശം നാട്ടുകാരിൽ എത്തിച്ച് അവരെയും നമുക്ക് ബോധവൽക്കരിക്കണം. എന്റെ ഈ കാർഷിക നയം ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നു.
3: ഓ, വായിൽ കൊള്ളുന്ന വാക്കുകൾ പറഞ്ഞാ പോരേടി. വൈപ്പ് വല്ല തെറിച്ചു പോവല്ലേ.
1: ഓ,
4: പിന്നണിയിൽ രാജ്മോഹൻ കൂവളശ്ശേരി, സുഷമ്മ അനിൽ, വിനോദ് കല്ലറ. രചന ജെ ഷംസുദ്ദീൻ.
5: ഇത് മധുബാലകൃഷ്ണൻ പാടിയ ഗാനം, ചിത്രം അച്ഛൻ എന്നൊരു പുണ്യം, ക്ഷമിക്കണം, ഞാൻ കർണൻ 2. ഗാനരചന ജസ്റ്റിൻ രതീഷ്, സംഗീതം CR സാജൻ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾപ്പിക്കുന്നു എം ജി ശ്രീകുമാർ ആര്യൻ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം രഘുകുമാർ.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടും 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തും വിദേശത്തുമായി ദശലക്ഷക്കണക്കിന് പൗരന്മാർ പരിപാടികളിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. കൊൽക്കത്തയിൽ റെഡ് റോഡിലെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗ ആന്തരിക ശക്തിയും ഊർജവും പ്രദാനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെ അകറ്റാൻ യോഗ പര്യാപ്തമാണെന്നും മോദി പറഞ്ഞു.
1: Disease at 70, then we were at 50. This is where yoga can help us. It helps us tune our body to be flexible. It keeps our energy level high. It also helps us maintain a calm, stress-free life and help to keep lifestyle disease away. Moreover, with regular practice, yoga teaches us to remain lifelong learner of our own bodies and minds. The more we know about ourselves, the better we can manage ourselves.

സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ യോഗ ദിനാചരണത്തിൽ 1500 മുതിർന്ന പൌരന്മാർ പങ്കെടുത്തു. ആന്തരിക സുസ്ഥിതി, വൈകാരിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവയെ അധികരിച്ച് ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും ദേശീയ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല യോഗാ ദിനാചരണം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചിന്മയ കോളേജിൽ യോഗ പ്രദർശനം നടത്തും. BJP ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ കെ സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകും. അന്താരാഷ്ട്ര യോഗ ദിനമായി ഇന്ന് കാസർകോട് ബേക്കൽ കോട്ടയിൽ ഉച്ചയ്ക്ക് 12 വരെ പ്രവേശനം സൗജന്യമായിരിക്കും. രാവിലെ ബേക്കൽ കോട്ടയിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്തു. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗ ജീവിതശൈലിയാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യകരവും സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിതത്തിന് യോഗ സഹായിക്കും. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാമൂഹിക നീതി വകുപ്പും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന് കുണ്ടൂപറമ്പ് സായംപ്രഭ പകൽ വീട്ടിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ ഡയറക്ടർ പി ഉണ്ണിരാമൻ ഉദ്ഘാടനം ചെയ്തു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സാണ് നിർമ്മിച്ചത്. 75% തദ്ദേശീയ ഉള്ളടക്കത്തോടെ 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മാണത്തിൽ പങ്കാളികളായതായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിന്റെ വളർച്ചയെ എടുത്തു കാണിക്കുന്നുവെന്നും നാവികസേന വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കും. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയം പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുമെന്നും കുറ്റം ആര് ചെയ്താലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കാർഷിക ഉൽപ്പാദന വർധനയ്ക്കൊപ്പം വിപണനവും ബിസിനസ് വികസനവും ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കൃഷിവകുപ്പ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. NEET UG പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 23 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടക്കുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 ചൊവ്വാഴ്ച വൈകിട്ട് 5 പ്രവേശനം. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ, കേരള പാണിനി, വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് 1934 പി നാരായണക്കുറുപ്പിന്റെ ജനനം.
കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ എഡിറ്റർ, റിസർച്ച് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ദീർഘനാൾ തപസ്യ കലാ സാഹിത്യവേദിയുടെ അധ്യക്ഷനായിരുന്നു. സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രമുഖർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ നെതർലാൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തി. 1-5 നെതർലാൻഡ്സിന്റെ ജയം. പുലർച്ചെ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2 ജയമാണിത്. രാവിലെ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ മത്സരത്തിൽ രാവിലെ 9:00 ട്യൂണീഷ്യ ജപ്പാനെ നേരിടും. രാത്രി 9:00 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ചെന്നൈയിൽ 9 ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. അഫ്ഗാൻ ഉയർത്തിയ 219 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 29 ഓവറിൽ ലക്ഷ്യം മറികടന്നു. പരമ്പര നേരത്തെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. രാവിലെ 10 ധാംബുള്ളയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 8:35.

0: സമയം 8 മണി കഴിഞ്ഞ 11 മിനിറ്റ്. നമസ്തേ അനന്തപുരി തുടരുന്നു.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: ഇപ്പോൾ 3 ഡോട്സ് എന്ന ചിത്രത്തിലെ ഗാനം ഫ്രാങ്കോ പാടിയ ഈ ഗാനത്തിന്റെ രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

0: ഇപ്പോൾ ഇന്നത്തെ ചോദ്യവും അതിനുള്ള ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ആതുര ശുശ്രൂഷ രംഗത്തെ പ്രവർത്തന മികവിന് നൽകുന്ന രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് 2026 അർഹയായ മലയാളി ആരാണ്? ശരിയുത്തരം വി എസ് മഞ്ജുമോൾ. 100,000 രൂപയും പ്രശസ്തി പത്രവും മെഡലും അടങ്ങുന്നതാണ് അവാർഡ്. 1853-1856 കാലഘട്ടത്തിൽ നടന്ന ക്രിമിയൻ യുദ്ധത്തിലാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ലോകശ്രദ്ധ നേടിയത്. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് 12 ലോകമെമ്പാടും അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നു.
1: എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പൂവച്ചൽ ഖാദർ. മലയാള കവിയും ഗാനരചയിതാവുമായിരുന്ന പൂവച്ചൽ ഖാദർ 1948 ഡിസംബർ 25 തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചലിൽ ജനിച്ചു. ആര്യനാട് ഗവൺമെന്റ് ഹൈസ്കൂൾ, തൃശൂർ വലപ്പാട് പോളിടെക്നിക് കോളേജ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. 1973 വിജയനിർമ്മല സംവിധാനം ചെയ്ത കവിത എന്ന സിനിമയിലൂടെയായിരുന്നു ചലച്ചിത്ര രംഗത്തെ തുടക്കം. കാറ്റുവിതച്ചവൻ എന്ന ചിത്രത്തിലെ നീ എന്റെ പ്രാർത്ഥന കേട്ടു, മഴവില്ലിൻ അജ്ഞാതവാസം തുടങ്ങിയ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം തുടർന്ന് നിരവധി മനോഹര ഗാനങ്ങൾക്കായി തന്റെ തൂലിക ചലിപ്പിച്ചു. നാഥ നീവരും കാലച്ച കേൾക്കുവാൻ, ശരറാന്തൽ തിരിതാഴും, സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, ഏതോ ജന്മ കൽപ്പനയിൽ നാണമാവുന്നു, മേനി നോവുന്നു, ചിത്തിരത്തോണിയിൽ മലരും കിളിയും ഒരു കുടുംബം, അങ്ങനെ മലയാളികൾ എക്കാലവും ഓർക്കുന്ന ഹൃദ്യഗാനങ്ങൾ പൂവച്ചലിന്റെ വരികളാണ്. ആകാശവാണിക്കു വേണ്ടി നിരവധി ലളിതഗാനങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹം മാപ്പിളപ്പാട്ട് രചനയിലും തന്റെ പ്രതിഭ തെളിയിച്ചു. കളിവീണ, പാടുവാൻ പഠിക്കുവാൻ തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും ചിത്തിരത്തോണി എന്ന ഗാനസമാഹാരവും അദ്ദേഹത്തിന്റേതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 300-ലേറെ ചിത്രങ്ങളിലായി 1500-ൽ പരം ഗാനങ്ങൾ എഴുതിയ അദ്ദേഹത്തിന് കേരള സംഗീത നാടക പുരസ്കാരമടക്കം നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. മലയാളികൾ എക്കാലവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അനശ്വര ഗാനങ്ങളുടെ ശില്പിയായ പൂവച്ചൽ ഖാദർ 2021 ജൂൺ 22 തന്റെ 72 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് പൂവച്ചൽ ഖാദറിന്റെ ശബ്ദം.
3: ധാരാളം കവിതകൾ എഴുതുന്നൊരു സമയമായിരുന്നു അത്. അങ്ങനെ ഇപ്പോൾ കോഴിക്കോട് വെച്ച് നമ്മുടെ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്ന കോഴിക്കോടായിരുന്നു അന്ന്. ചന്ദ്രിക വീക്കിലി എഡിറ്റർ കാനേഷ് പൂനൂറായിരുന്നു. അത് പുള്ളി ആണ് എനിക്ക് ഐ വി ശശിയെ പരിചയപ്പെടുത്തുന്നു. ഐ വി ശശിയോട് ഇങ്ങനെ കാറ് നന്നായിട്ട് പാട്ടെഴുതും, കവിത മാത്രമല്ല നന്നായിട്ട് പാട്ടെഴുതുക എന്ന് പറയുകയും പുള്ളിയെ നോക്കി ഏതെങ്കിലും ഒരു പടത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന് ശശിയോട് പറഞ്ഞത് കാനേഷായിരുന്നു. അങ്ങനെയാണ് ശശിയിലൂടെയായിരുന്നു നമ്മുടെ ഈ സിനിമ രംഗത്തേക്ക് വരുന്നത്. അത് എന്നു പറഞ്ഞാൽ ഇപ്പോൾ കവിത എന്ന് പറയുന്ന പടമായിരുന്നു. അപ്പോൾ ആ കവിതയിൽ നായിക എന്ന് പറയുന്ന കവയിത്രിയാണ്. അപ്പോൾ ഈ കവയിത്രി അവരെഴുതുന്ന കവിതകൾ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കേൾക്കുന്ന മാതിരി ആയിരുന്നു അത്, കവിതകൾ റെക്കോർഡ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ ഒരു ഫുൾ കവിത ടൈറ്റിൽ അത് പോയം ആയിരുന്നു. അത് ദാസേട്ടനായിരുന്നു പാടിയിരുന്നത്. പിന്നെ ചെറിയ ചെറിയ 4-5 കവിതകൾ അത് സുശീലമ്മയും ദാസേട്ടനും കൂടെ ആയിരുന്നു പാടിയത്. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്. അത് ഡയറക്റ്റ് ചെയ്ത് വിജയ നിർമ്മല, നമ്മുടെ പഴയ ഭാർഗവിക്കുട്ടി, ഭാർഗവ നിലയത്തിലെ നായിക ആയിരുന്ന വിജയ നിർമ്മലായിരുന്നു അത് ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റഡ് ഡയറക്ടർ ആർ ഡയറക്ടറും ഐ വി ശശിയായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയത് ഷെറീഫായിരുന്നു. അപ്പോൾ ഈ ഷെറീഫും ശശിയും ഒക്കെ ആയിട്ട് ചന്ദ്രികയായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതേ ടീമായിരുന്നു ഈ കാറ്റുതച്ചുവൻ എന്ന് പറയുന്ന പടം വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ ഡയറക്ടർ മാത്രം റെവറൻസ് സുവി, അത് ഈ ക്രിസ്ത്യൻ ആർട്സിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഡയറക്ടറെ റെവറൻ്റാണ്, ഫാദറാണ്. അപ്പോൾ പുള്ളിയായിരുന്നു ആ പടം ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റഡ് ഡയറക്ടറും ഐ വി ശശിയായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയത് ഷെറീഫായിരുന്നു. പിന്നെ ആ സബ്ജക്റ്റ് ചന്ദ്രിക വീക്കിലിൽ പ്രസിദ്ധീകരിച്ചു വന്നിരുന്ന നിറങ്ങൾ എന്ന് പറയുന്ന നോവലായിരുന്നു. ഞാൻ ആദ്യം പാട്ടെഴുതുന്ന പടം കാറ്റുതച്ചവനാണ്.
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് പൂവച്ചൽ ഖാദറിന്റെ ശബ്ദം.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: നിന്റെ ആഗ്രഹം എന്താ?
3: ഡിഗ്രി ആണോ? ഐ എസ് ഒന്ന് ട്രൈ ചെയ്യണം.
2: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% ഐ എസ് ടീച്ചിംഗ് പാറ്റേണാണ്.
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ നോളജ് പ്ലാനറ്റ്.
5: നമുക്ക് ചുറ്റും ഇന്ന് നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ 9:30 മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വാഹനങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികളെ ഇറക്കിയതിനുശേഷം പോലീസ് നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. ആറ്റുകാൽ പാർക്കിംഗ് ഗ്രൌണ്ട്, കവടിയാർ കുറവൻകോണം, നന്ദാവനം മ്യൂസിയം, പുളിമൂട് ആയുർവേദ കോളേജ്, നിയമസഭാ വികാസ് ഭവൻ, പരുത്തിപ്പാറ കേശവദാസപുരം, മോഡൽ സ്കൂൾ പനവിള തുടങ്ങിയ റോഡുകളുടെ ഇടതുവശത്തായി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2025 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ജൂലൈ 31. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0471 2724 740. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് സീറ്റ് പ്രവേശനത്തിനുള്ള രണ്ടാം അലോട്ട്മെന്റും സ്പോർട്സ് കോട്ട പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റും ഇന്ന് പ്രസിദ്ധീകരിക്കും. പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് വരെ പ്രവേശനം നേടേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരെ തുടർ അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുന്നതല്ല. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് വിദ്യാർത്ഥികളുടെ 19th ജൈവ വൈവിധ്യ കോൺഗ്രസിന്റെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ജില്ലാതല പ്രൊജക്ട് അവതരണ മത്സരം, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തദ്ദേശ ജൈവ വൈവിധ്യ സംരക്ഷണ അവതരണ മത്സരം, പെയിന്റിംഗ് മത്സരം, പെൻസിൽ ഡ്രോയിംഗ് മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നു. ജില്ലാതല മത്സരങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ അതത് ജില്ലകളിൽ ജില്ലാതല സംഘാടക സമിതി തീരുമാനിക്കുന്ന ദിവസം നടത്തുന്നതാണ്. പ്രസ്തുത തീയതി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർമാർ മത്സരാർത്ഥികളെ സമയബന്ധിതമായി അറിയിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷ ജൈവ വൈവിധ്യ ബോർഡിന്റെ അതത് ജില്ലാ കോർഡിനേറ്ററുടെ ഇമെയിൽ വിലാസത്തിലേക്ക് ജൂലൈ മാസം 20 മുൻപായി നിർദ്ദിഷ്ട മാതൃകയിൽ ലഭിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ വെബ്സൈറ്റ് കേരള ബയോഡൈവേഴ്സിറ്റി .org സന്ദർശിക്കുക.
6: ഇന്ന് എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
7: എന്താ കാര്യം പറ?
6: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ഡേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
8: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
10: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
9: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഈ ഗാനം നിഖിലും മൃദുലയും പാടിയത് ചിത്രം 7-ാം സൂര്യൻ. രചന ആശ രമേശ്, സംഗീതം MJ ചന്ദ്രൻ.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ശ്രോതാക്കൾ കേൾക്കുന്നു 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ഒരിക്കലും ഒരപേക്ഷയോ ആക്ഷേപമോ വിശ്വം പുറപ്പെടുവിച്ചിട്ടില്ല. ഭക്ഷണകാര്യത്തിൽ തന്നെ പലപ്പോഴും ആ വീട്ടിൽ കുഴപ്പമുണ്ടാകാറുണ്ട്. ആട്ടിന്റെ കറവ കൂടി പറ്റിയ മാസാവസാനങ്ങളിൽ അവിടെ ഏകാദശിയുടെ എണ്ണം വർദ്ധിക്കാറുണ്ട്. ബാലാമണി താളുപോലെ കുഴഞ്ഞ് നിശബ്ദയായിരിക്കും. രാധ മുഖം വെറുപ്പിച്ചുകൊണ്ട് പിറുപിറുക്കും. ചെക്കൻ നിന്നകറും. വിശ്വനാഥൻ ഇരുന്ന് മനോരാജ്യം വിചാരിച്ചുകൊള്ളും. വല്ലപ്പോഴും കിട്ടുന്ന പറങ്കിമാങ്ങ അവൻ എല്ലാവർക്കും ഓഹരി വെച്ച് കൊടുക്കുകയും ചെയ്തു. വസ്ത്രങ്ങളെ സംബന്ധിച്ചും അവൻ നിർലേപനായിരുന്നു. പുള്ളിക്കുപ്പായമിട്ട് നിൽക്കുന്ന ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ എത്ര നേരം വേണമെങ്കിലും ഇരുന്നുകൊള്ളും. ആ കുപ്പായം തന്റെ ദേഹത്തിലാണ് കിടക്കുന്നതെന്ന് സങ്കൽപ്പിക്കുകയും ചെയ്തുകൊള്ളും. ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ സാധാരണങ്ങളായ ആവശ്യങ്ങളിൽ നിന്ന് അതീതമായ എന്തോ ഒന്ന് പിടിച്ചെടുക്കുവാൻ അവൻ വെമ്പൽ കൊള്ളുന്നതുപോലെ തോന്നി. എപ്പോഴും അവൻ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയാണ്. എന്താ നോക്കുന്നത് വിശ്വം? ഒന്നുമില്ല. അവൻ അവിടെ നിന്ന് കടന്നുപോയി. ഇങ്ങനെ പ്രശാന്തനും നിരുപദ്രവിയുമായി കഴിഞ്ഞുകൂടിയ കുട്ടിയാണ് വിശ്വം. അവൻ ഒരു കളവ് നടത്തിയെന്ന് മാസ്റ്റർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ചോദിക്കാതിരുന്നുകൂടാ. മാസ്റ്റർ അവന്റെ പുറം തടവിക്കൊണ്ട് ചോദിച്ചു, ഇവിടെ വരൂ. അവൻ മാസ്റ്ററോട് ചേർന്ന് നിന്നു. അപ്പോഴും വിതുമ്പുന്നുണ്ടായിരുന്നു. നേരു പറയണം, നീ ഭാർഗവ്യമുടെ കോഴിമുട്ട കട്ടുവോ? അവൻ നിശബ്ദനായി നിന്ന് വിതുമ്പി. പറയൂ, ഞാനൊന്നും ചെയ്യില്ല. കട്ടുവോ? ഞാൻ കട്ടതല്ല. അവൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞുപോയി. കൂടെ രാധയും തുടങ്ങി കരച്ചിൽ. രണ്ടുപേരും കൂടി തർക്കിച്ചൊരു കരച്ചിൽ. മാസ്റ്റർ വിഷമിച്ചുപോയി. ദീർഘനേരത്തെ സാന്ത്വനങ്ങൾ വേണ്ടി വന്നു അവരെ സമാധാനിപ്പിക്കാൻ. ഒടുവിൽ ചോദ്യത്തിന്റെ മട്ടൊന്നു മാറ്റി. വിശ്വം, ആ കോഴിമുട്ടയെല്ലാം എന്തേ ചെയ്തത്? കുഴിച്ചിട്ടു. എവിടെ? അതിന്മേല്. എന്തിന്? മുളയ്ക്കാൻ. എന്തിന്? മാസ്റ്റർ ഒരിക്കൽ കൂടി ഊന്നിച്ചോദിച്ചു. മുളച്ചിട്ട് കോഴിയുണ്ടാവാൻ? ഇതാരു പറഞ്ഞു തന്ന വിദ്യയാണ്? രാധ. ആ മന്ദാരത്തിന്റെ എത്ര വലുതാവും! പൂവ് പോലെ കോഴിക്കുട്ടികൾ വിരിഞ്ഞു വരും. മാസ്റ്റർക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ പൊട്ടിച്ചിരി കേട്ട് മാധവിയമ്മയും അങ്ങോട്ട് വന്നു. എല്ലാവരും കൂടി ആ കോഴിമുട്ടകൾ ഓരോന്നായി മാന്തിയെടുത്തു. ചിലത് അളിഞ്ഞിരിക്കുന്നു, ചിലതിന് നീലനിറം കയറിയിട്ടേ ഉള്ളൂ, ചിലതുടഞ്ഞുപോയി. ഒന്ന് രണ്ടെണ്ണത്തിന് പരിക്കൊന്നും പറ്റിയിട്ടില്ല. എല്ലാറ്റിനും തടം കൂട്ടി വെള്ളമൊഴിക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റർ മാധവിയമ്മയുടെ മുഖത്തേക്കും കോഴിമുട്ടകളിലേക്കും മാറി മാറി നോക്കി. ആ സ്ത്രീക്ക് പോലും ചിരിക്കാതെ വയ്യെന്നായി. അവർ ചിരിയടക്കി വിശ്വത്തോട് പറഞ്ഞു, ഇങ്ങനെ വിദ്യാസുരനായല്ലോ മോനേ. അവർ അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. പാവത്താനേ എന്നു പറഞ്ഞുകൊണ്ട് മാസ്റ്റർ പുറത്തു തട്ടിയപ്പോഴാണ് വിശ്വത്തിന് പരിഭ്രമം കലശലായത്. മുളയ്ക്കില്ലേ അച്ഛാ? കോഴിമുട്ട മുളയ്ക്കോ? വങ്ക. ഒരാഴ്ചയായി പടുത്തുയർത്തിക്കൊണ്ടുവന്ന മനോരാജ്യ കോട്ടകൾ അമ്പയെ തകരുകയാണ്. ഞരമ്പുകളൊക്കെ തളർന്നു. വിശ്വം കുഴഞ്ഞ് ആ അതിരിന്മേൽ ആ മണ്ണിൽ തന്നെ ഇരുന്നു. ഭാർഗവിയമ്മയുടെ കോഴി അപ്പോഴും ക്ലാ ക്ലാ എന്ന ശബ്ദത്തോടെ വിറകുപുരയ്ക്കടുക്കൽ നിന്ന് ചിക്കിപ്പറിക്കുകയും കൊത്തിക്കുറിക്കുകയുമാണ്. വിശ്വം ആ കോഴിയെ കണ്ടില്ല, അതിന്റെ ശബ്ദവും കേട്ടില്ല. അവന്റെ ദൃഷ്ടികൾ ചക്രവാള പരിധിവരെ സഞ്ചരിക്കുകയായിരുന്നു.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
7: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
11: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
12: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 21 ലോക സംഗീത ദിനം. സംഗീതത്തിന് അതിരുകളില്ലെന്നും അത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്നുവെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സംഗീതത്തിന്റെ സാർവത്രികത ആഘോഷിക്കുക, സംഗീതം ആസ്വദിക്കാനും പങ്കിടാനും വേദിയൊരുക്കുക എന്നതുമാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. സന്തോഷം, ദുഃഖം, വീര്യം, ശാന്തി തുടങ്ങിയ സകല വികാരങ്ങളെയും ശരീരത്തിന് ആവിഷ്കരിക്കാൻ സാധിക്കും, സംഗീതത്തിന് ആവിഷ്കരിക്കാൻ സാധിക്കും. മാനസിക ആരോഗ്യത്തിന് സംഗീതം കേൾക്കുന്നത് ഉത്കണ്ഠ, വിഷാദം, സമ്മർദ്ദം എന്നിവ കുറയ്ക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഭാഷയുടെ അതിരുകളില്ലാതെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് സംഗീതം. സ്മൃതിപദത്തിൽ ആദ്യം കേൾപ്പിക്കുന്നത് സർഗം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇനി കേൾപ്പിക്കുന്നത് ജയിൽപുളി എന്ന ചിത്രത്തിൽ കമുകറ പുരുഷോത്തമനും ശാന്ത പി നായരും പാടിയ ഗാനം. രചന തിരുനയനാർ കുറിച്ചി, സംഗീതം പ്രദലക്ഷ്മൺ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം.

0: ஆதாய சம்மானங்கள்.
1: பீட்டா பெல்லிலி ஏஜென்சிஸ்.
2: ഇനി കേൾപ്പിക്കുന്നത് സച്ചിൻ വാര്യർ പാടിയ ഒരു ഗാനം. ചിത്രം ഫിലിപ്പ് ആൻഡ് ദ മങ്കിപ്പൻ. ഗാനരചന സിബി പടിയറ. സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പർ

നമസ്തേ അനന്തപുരി സമാപിക്കുകയാണ്. പരിപാടി ഇനി നാളെ രാവിലെ. അനന്തപുരി എഫ് എമ്മിന്റെ സ്റ്റുഡിയോവിൽ ദീപ.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. സമയം 9 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ശ്രുതകൾ ട്യൂൺ ചെയ്തിരിക്കുന്നു 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ കേൾപ്പിക്കുന്നത് 2021-നും 2025-നും ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യഗാനം ഹരിശങ്കരും ആനേമിയും മുജീബ് മജീദും പാടിയത്. ചിത്രം തിങ്കളാഴ്ച നിശ്ചയം. ഗാനരചന നിതീഷ് നാദറായ്. സംഗീതം മുജീബ് മജീദ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഗാനഭാരത്തിലെ അടുത്ത ഗാനം വിജയ് യേശുദാസ് പാടിയത്, ചിത്രം മലയൻ കുഞ്ഞ. ഗാനമെഴുതിയത് വിനായക് ശശികുമാർ, സംഗീതം എ ആർ റഹ്മാൻ.

0: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
1: പോയി എന്റെ പ്രൈസ് മണി.
2: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
0: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ.
3: എവിടെ?
0: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
1: നോ ബ്രോക്കറേജ്,
0: നോ ഹിഡൻ ഫീസ്.
1: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
0: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: ഗാനഭാരത്തിൽ ഇനി കേൾപ്പിക്കുന്നു ഹരിശങ്കറും നിത്യാമാമനും പാടിയ ഗാനം, ചിത്രം അദൃശ്യം. ഗാനമെഴുതിയത് ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനഭാരത്തിലെ അടുത്ത ഗാനത്തിന്റെ രചന വിനായക് ശശികുമാർ, സംഗീതം എ കെ കാശിഫ്, ചിത്രം ഒറ്റ ശ്വേത പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനഭാരതത്തിൽ ഇനി കേൾപ്പിക്കുന്നത് ആടുജീവിതത്തിലെ ഗാനം. വിജയേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് ഇവർ പാടിയത്. ഗാനരചന രഫീഖ് അഹമ്മദ്, സംഗീതം എ ആർ റഹ്മാൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ

0: मन की बात।
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
3: ഇന്ന് ഗാനഭാരത്തിൽ ഒരു ഗാനം കൂടി. ഹരിശങ്കർ പാടിയ ഈ ഗാനം എഴുതിയത് ഹരിനാരായണൻ, സംഗീതം ജിക്സ് ബിജോയ്. ചിത്രം ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ യോഗ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികത, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ദ്വീപിൽ വികസിത് ഇന്ത്യ സങ്കൽപ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കുറ്റം ചുമത്താതെ മാസങ്ങളോളം റഷ്യൻ തടവിലായ 24 ഫിലിപ്പീനുകാരെ റഷ്യ മോചിപ്പിച്ചു. ഫിലിപ്പീൻ പ്രസിഡന്റ് ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തടവുകാരുടെ മോചനം. ഡെങ്കിപ്പനിയടക്കം പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഇന്ന് ഡ്രൈഡേ. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 3 വയസ്സായ കുട്ടിക്ക് ഷിഗല സ്ഥിരീകരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങളുടെ കൈമാറ്റവും വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2ാം അലോട്ട്മെന്റ് ഇന്ന്. നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. അല്പസമയത്തിനുള്ളിൽ ധാംബുള്ളയിലാണ് മത്സരം. FM ന്യൂസ് എയർലൈൻസ്, ഇനി 11 മണിക്ക്.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തട്ട എന്ന സ്ഥലത്ത് നിന്നും ഷാജിദ എ ആർ. കത്ത് വായിക്കാം. കുട്ടിക്കാലത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് ഞാൻ നിന്നോട് പങ്കുവയ്ക്കുന്നത്. ഞാൻ അന്ന് 5ലോ 6ലോ പഠിക്കുന്ന സമയം ഞാൻ പഠിക്കുന്ന സ്കൂളിലെ തന്നെ അധ്യാപകനായ എന്റെ അച്ഛൻ മനുഷ്യരെ എന്ന പോലെ തന്നെ ജന്തുക്കളെയും അതിരറ്റ് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാകാം എവിടെന്നോ ഒരു നല്ല പട്ടിക്കുഞ്ഞിനെ ഞങ്ങൾക്ക് കൊണ്ടുതന്നു. അവന് ഞങ്ങൾ കൈസർ എന്ന് പേരിട്ടു. കഴുത്തിലൊരു ബെൽറ്റും കുഞ്ഞുമണിയുമൊക്കെയായി അവൻ ഞങ്ങളോടൊപ്പം കളിക്കുന്നിടത്തും പഠിക്കുന്നിടത്തുമൊക്കെ കൂട്ടുകൂടുമായിരുന്നു. ചെവിയാട്ടിയുള്ള അവന്റെ ഓട്ടം കാണാൻ നല്ല രസമായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ മധ്യവേനലവധിയുടെ പരീക്ഷാകാലം വന്നെത്തി. വേനലവധിയുടെ പരീക്ഷാ ചൂടിനൊപ്പം ഞങ്ങളുടെ നാടിന്റെ നാഥനായ കൂവളശ്ശേരി മഹാദേവരുടെ ഉത്സവ കൊടിയേറ്റകാലം കൂടിയായിരുന്നു അത്. അക്കൊല്ലത്തെ വേനലവധി പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എനിക്കും ചേച്ചിക്കും. ഉത്സവം പ്രമാണിച്ച് ഉച്ചഭാഷണിയിലൂടെയുള്ള പാട്ടിന്റെ ശബ്ദത്തിനിടയിലൂടെയായിരുന്നു പഠിത്തം. അങ്ങനെ ഒരുവിധം പഠിച്ചെന്ന് വരുത്തി ഒപ്പമുണ്ടായിരുന്ന കൈസറിനെയും തുടലിട്ട് പൂട്ടി ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറായി. അവനെ ഒന്നുകൂടെ കാണണമെന്ന് കരുതി അവന്റെ അടുത്ത് ചെന്നപ്പോൾ അവനെ കാണാനില്ല. എല്ലായിടവും തിരഞ്ഞ് അവസാനം റോഡിലിറങ്ങി നോക്കിയപ്പോൾ റോഡിന്റെ സൈഡിൽ അവശനായി കിടക്കുന്ന കൈസറിനെ കണ്ടു. ഏതോ വണ്ടി തട്ടിയതാകണം. ഓടിപ്പോയി എടുത്തപ്പോ അവശനാണെങ്കിലും ശരീരത്തിൽ ഒരൊറ്റ മുറി പോലും കണ്ടില്ല. പരീക്ഷയ്ക്ക് പോകാനുള്ള ധൃതിയിൽ സുരക്ഷിതനാക്കി ഒരിടത്ത് കിടത്തി. അച്ഛനോട് പറഞ്ഞ് വൈകിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന സമാധാനത്തോടെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. പരീക്ഷ എഴുതുമ്പോഴും മനസ്സ് അവന്റെ അടുത്തായിരുന്നു. അങ്ങനെ ഒരുവിധം പരീക്ഷ എഴുതിയെന്ന് വരുത്തി വീട്ടിലേക്ക് ഓടുകയായിരുന്നു ഞങ്ങൾ. ഓടി അവന്റെ അരികിലെത്തിയെങ്കിലും എത്ര വിളിച്ചിട്ടും അവൻ ഉണർന്നില്ല. കടവായിലൂടെ രക്തമൊലിച്ചിറങ്ങിയ അവൻ ഞങ്ങളോട് വിട പറഞ്ഞിരുന്നു. അതോർക്കുമ്പോൾ ഇപ്പോഴും നെഞ്ചുപിടയും. അന്ന് അവനെ തെരഞ്ഞു നടന്ന് അവശനായി കണ്ട സമയത്ത് പശ്ചാത്തല സംഗീതം എന്ന പോലെ ഉച്ചഭാഷണിയിലൂടെ ഒഴുകി വന്ന ആ ഗാനം ഇന്ന് എവിടെ കേട്ടാലും അവന്റെ ദയനീയമായ ആ നോട്ടം എന്റെ മനസ്സിലൊരു മുറിവായി ഓടിയെത്തും. അറിയാതെ കണ്ണ് നനയിക്കും. ആ ഗാനം തെരുവ് ഗീതം എന്ന ചിത്രത്തിലെ ഹൃദയം ദേവാലയം എന്ന് തുടങ്ങുന്നതാണ്. അത് ഞങ്ങളുടെ കുഞ്ഞ് കൈസറിന്റെ ഓർമ്മയ്ക്കായി കേൾപ്പിക്കുമെന്ന് കരുതട്ടെ. സ്നേഹപൂർവം, ഷാജിദ എ ആർ. ഇതേ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് മാങ്കാവിൽ നിന്ന് ബാൽജയറാമും കത്തയച്ചിട്ടുണ്ട്. ബാൽജയറാം ഓർമ്മകളൊന്നും പങ്കുവച്ചിട്ടില്ല, എങ്കിലും ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ ഹൃദയസ്പർശിയായ ഓർമ്മ പത്തനംതിട്ട ജില്ലയിലെ ഷാജിദ പങ്കുവച്ചതാണല്ലോ. ഗാനം കേൾക്കാം. തെരുവ് ഗീതം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി, ജയവിജയ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന സന്ദേശമാണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഹരിപ്പാട് നിന്നും രജനി. 2026 ജൂൺ 21 ഞങ്ങളുടെ അയൽക്കാരനായ കൊന്നശ്ശേരിൽ ചന്ദ്രമോഹൻ എന്ന മോഹനൻ ചേട്ടന്റെ 75 ജന്മദിനമാണ്. എല്ലാ കാര്യങ്ങളെയും വളരെ വ്യത്യസ്തമായി കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന അദ്ദേഹം തന്റെ ഈ ജന്മദിനവും വളരെ വ്യത്യസ്തമായി തന്നെ ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രദേശവാസികളെ മുഴുവൻ ക്ഷണിച്ച് ആരുടെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വ്യത്യസ്തമായ ഇവന്റുകൾ ഒരുക്കി വരുന്നവർക്ക് സമ്മാനങ്ങളും ഭക്ഷണവും കൊടുത്ത് ഒരു ദിവസം മുഴുവൻ ആഘോഷമാക്കാൻ കാത്തിരിക്കുന്ന മോഹനൻ ചേട്ടന് 100 ആശംസകൾ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. വ്യത്യസ്തമായി തന്റെ ജന്മദിനം ആഘോഷിക്കുന്ന മോഹനൻ ചേട്ടന് ആകാശവാണിയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. കേൾക്കാം ആശംസകൾ, 100 ആശംസകൾ. ഹലോ മദ്രാസ് കേൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ വരികൾ പോച്ചൽ ഖാദർ, സംഗീതം ഗംഗയമരൻ.

മലയാളപ്പുഴയിൽ നിന്നും ബിജു എഴുതിയ കത്ത് ഇനി വായിക്കാം. ഓർമ്മച്ചപ്പിനോട് ആദ്യമേ തന്നെ ഒരു നല്ല വാചകം പറയട്ടെ. ഓർമ്മകൾ കൂടുകൂട്ടാത്തവരാരും തന്നെ ഈ ലോകത്തിലില്ല. ഒന്നാന്തരം ആശയം ഉൾപ്പെടുത്തി അവതാരകരും അണിയറ പ്രവർത്തകരും ഇങ്ങനെ ഒരു പരിപാടി ശ്രോതാക്കളുടെ അരികിൽ എത്തിച്ചതിന് പ്രത്യേകം നന്ദി ആദ്യമേ തന്നെ പറയട്ടെ. ഓർമ്മകളുടെ സുഖമുള്ള തലോടലിൽ കൂടെ തഴുകാൻ പ്രകൃതിയും പുഴകളും ആകാശവും എന്നിലേക്ക് പുണരുമ്പോൾ ഞാൻ അറിയുന്നു എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് ഇത്. ആരോ വിരൽ കൊണ്ട് സ്പർശിക്കുന്നത് പോലെ എന്നും ഒരു ചാറ്റൽ മഴയായി ഓർമ്മകൾ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. ഒരനുഭവം ഇവിടെ കുറിക്കട്ടെ. എനിക്ക് 10 വയസ്സ് പ്രായം. ഒരു ദിവസം ഞങ്ങളുടെ വീടിനടുത്ത് ഒരു വീട്ടിൽ മാത്രമേ റേഡിയോ ഉള്ളൂ. ദാരിദ്ര്യവും മറ്റോ ഉള്ള കാലമാണ്. അരി വാങ്ങാൻ കാശില്ല. ചക്കയും കപ്പയും മാത്രം ഉണ്ടാക്കി കഴിക്കും. എങ്ങും തോടുകളും കുളങ്ങളും കശുവണ്ടിത്തോട്ടങ്ങളുമുണ്ട്. ഒരു ദിവസം അടുത്ത വീട്ടിൽ പകൽ 1 മണിയായപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്കൊരു പാട്ട് കേൾക്കണം. അവിടുത്തെ ചേച്ചി എന്നോട് പറഞ്ഞു, ഇപ്പം റേഡിയോ വയ്ക്കത്തില്ല. അന്നത്തെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ കഴിയാത്തതിൽ സങ്കടത്തോടുകൂടി ഞാൻ തിരിഞ്ഞു നടന്നു. ഇന്ന് ആ ചേച്ചിയില്ല, കശുമാവ് തോട്ടമില്ല, പുഴകൾ വീടുകളായി, തോടുകൾ റോഡുകളായി. ഇന്നും ആ സങ്കടം ഒരു കടലായി എൻ്റെ ഹൃദയത്തിൽ അലതല്ലുന്നു. ഈ അവസരത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ. ഗാനം തീർച്ചയായും കേൾപ്പിക്കാം. വെള്ളനാട് നാരായണൻ എഴുതി, ഏറ്റുമർ ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനമാണ് ഇത്. ചിത്രം സരസ്വതീയാമം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് എം ആർ ടി നേ വാങ്ങും.
2: അതേട്ടാ,
1: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
2: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
1: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഓർമ്മച്ചപ്പ് തുടരുന്നു.
7: ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന മറ്റൊരു സന്ദേശം ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ കഴക്കൂട്ടത്ത് നിന്ന് ജയകുമാർ. ഏകദേശം 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. ഒരു ദിവസം അമ്മ ഒരു കുപ്പിയും 1 രൂപയും തന്ന് എന്നെ എണ്ണ വാങ്ങാൻ പറഞ്ഞയച്ചു. ഞാൻ കടയിൽ ചെന്ന് കുപ്പിയും പൈസയും കൊടുത്തിട്ട് എണ്ണ വേണമെന്ന് പറഞ്ഞു. കടക്കാരൻ കുപ്പി നിറയെ എണ്ണ അളന്നൊഴിച്ചിട്ട് പറഞ്ഞു, 80 പൈസയ്ക്കുള്ള എണ്ണയെ ഈ കുപ്പിയിൽ കൊള്ളുകയുള്ളൂ, ബാക്കി 20 പൈസ ബാക്കി തന്നു. ഞാൻ 10 പൈസയ്ക്ക് തോടുള്ള കപ്പലണ്ടി വാങ്ങി. ഇടത് കൈ നെഞ്ചോട് ചേർത്ത് അതിനിടയിൽ എണ്ണക്കുപ്പി സുരക്ഷിതമായി വെച്ചിട്ട് കപ്പലണ്ടി പൊതി തുറന്ന് ഓരോന്നായി എടുത്ത് ആസ്വദിച്ച് തിന്നു വരുമ്പോൾ ഒരെണ്ണം താഴെ പോയി. അത് എടുക്കാനായി ഞാൻ കുനിഞ്ഞപ്പോൾ എണ്ണക്കുപ്പിയും എന്റെ കൂടെ കുനിഞ്ഞു. താഴെ വീണ കപ്പലണ്ടി കിട്ടി. പക്ഷേ കടക്കാരൻ നന്നായി അടയ്ക്കാത്തത് കൊണ്ടാണോ, എണ്ണയുടെ ഭാരം താങ്ങാത്തത് കൊണ്ടാണോ, കുപ്പിയുടെ വായിലെ കോർക്കടപ്പ് തെറിച്ചുപോയി. ബാക്കിയായ അരക്കുപ്പി എണ്ണയും കൊണ്ട് വീട്ടിൽ ചെന്നാൽ അടി ഉറപ്പ്. എന്തു ചെയ്യും? റോഡരികിലെ പൈപ്പിൽ നിന്നും കുപ്പി നിറച്ച് ഞാൻ യാത്ര തുടർന്നു. വീടിനടുത്തെത്തിയപ്പോൾ പൊതിയിൽ കുറേ കപ്പലണ്ടി മിച്ചം. 20 പൈസ അടിച്ചു മാറ്റിയത് അമ്മ അറിയാൻ പാടില്ലല്ലോ. കപ്പലണ്ടി പൊതി അടുത്ത പറമ്പിലേക്ക് എറിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നു. എണ്ണ കണ്ടതും അമ്മയുടെ ഭാവം മാറി. കയ്യിലിരുന്ന തവിയുടെ ചിരട്ടയിൽ പിടിമുറുക്കി. അതിന്റെ പിടി എന്റെ തുടയുടെ നേർക്ക് പല പ്രാവശ്യം ഉയർന്നു താണു. ഒപ്പം ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് നല്ല എണ്ണ മേടിച്ചോണ്ട് വാടാ എന്നൊരു ആക്രോശവും. ഞാൻ കരഞ്ഞുകൊണ്ട് വീണ്ടും കടയിൽ ചെന്ന് എല്ലാം പറഞ്ഞു. എണ്ണയില്ലാതെ തിരിച്ചു ചെന്നാൽ അമ്മ എന്നെ വീട്ടിൽ കയറ്റില്ല എന്നുകൂടി കൂട്ടിച്ചേർത്തു. മനസ്സലിഞ്ഞ കടക്കാരൻ കുപ്പി നിറയെ വേറെ എണ്ണ തന്നു. 2 കൈകൊണ്ടും വളരെ ശ്രദ്ധയോടെ ആ കുപ്പിയുമായി വരുമ്പോൾ റോഡരികിലുള്ള ഒരു ഓടിട്ട വീട്ടിൽ നിന്നും ഒഴുകിയെത്തിയ ഒരു ഗാനം. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, ഇത് പെണ്ണുങ്ങൾ കലിതുള്ളും നൂറ്റാണ്ട്. ഞാൻ അടിച്ചു മാറ്റിയ 10 പൈസ നിക്കറിന്റെ പോക്കറ്റിൽ അപ്പോഴും പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എണ്ണ വെള്ളത്തിൽ ലയിക്കാതെ പൊങ്ങിക്കിടക്കും എന്ന പാഠം പഠിച്ചു. ഓർമ്മച്ചപ്പിലൂടെ സേതുബന്ധനത്തിലെ ഈ പാട്ട് കേൾപ്പിക്കുമോ എന്നാണ് കഴക്കൂട്ടത്തുള്ള ജയകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും കേൾക്കാം. ഏതായാലും എണ്ണക്കുപ്പിയിൽ വെള്ളം നിറച്ചു കൊടുത്ത ജയകുമാറിന്റെ ബുദ്ധി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പാട്ട് കേൾക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയ ഗാനം, ചിത്രം സേതുബന്ധനം.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,390 രൂപയും പവന് 1,07,120 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
1: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഓർമ്മച്ചെപ്പ് തുടർന്ന് കേൾക്കാം.
4: ഓർമ്മച്ചെപ്പിൽ ഇനി തൊടുപുഴ നിന്നും കെ തോമസ് അയച്ച കത്താണ് പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്. ജൂൺ 15 മലയാള സിനിമയിലെ അനശ്വര നടൻ സത്യൻ നമ്മെ വിട്ടുപിരിഞ്ഞ ദിവസമാണല്ലോ. ഏതാണ്ട് 19 വർഷം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളെല്ലാം മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഓരോ മലയാളികളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് സത്യൻ എന്ന അഭിനയ പ്രതിഭയുടെ മഹത്വം കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓർമ്മച്ചെപ്പിലൂടെ ശ്യാമള ചേച്ചി എന്ന ചിത്രത്തിലെ കനകക്കിനാവിന്റെ കളിവെള്ളമിറക്കുമ്പോൾ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് കെ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം.

തൃശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നും ആചാര്യ തിരുവത്രയാണ് ഓർമ്മച്ചിപ്പിലെ അടുത്ത അതിഥി. അദ്ദേഹത്തിന്റെ കത്ത് വായിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. കാരണം വടിവൊത്ത അക്ഷരത്തിലാണ് അദ്ദേഹം കത്തുകൾ എഴുതി അയക്കാറുള്ളത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഓർമ്മച്ചപ്പ് എന്ന പരിപാടി കേൾക്കുമ്പോൾ ഗൃഹാതുരത്വ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരികയാണ്. ചലച്ചിത്ര രംഗവും മനസ്സിൽ എന്നെന്നും തങ്ങി നിൽക്കുന്നു. നല്ല നല്ല ഗാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. ഗാനങ്ങൾ ആസ്വദിക്കുമ്പോൾ പ്രത്യേക അനുഭൂതിയും തോന്നാറുണ്ട്. ഇന്നും പഴയകാല മെലഡികൾ കേൾക്കണമെങ്കിൽ ആകാശവാണി എന്ന മാധ്യമം മാത്രമേ ഒരു മാർഗമുള്ളൂ. ശ്രോതാക്കളുടെ മനമറിഞ്ഞിട്ട് തന്നെ ആകാശവാണി അതേപോലെ തന്നെ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. 90-ന്റെ നിറവിൽ നിൽക്കുന്ന ആകാശവാണി ഇനിയും വൈവിധ്യമാർന്ന ഇനങ്ങളിലൂടെ മുന്നോട്ട് തന്നെ സഞ്ചരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓർമ്മച്ചപ്പിലൂടെ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അഹിംസ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ കാറ്റ് താരാട്ടം എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. ബിച്ചു തിരുമല എഴുതി, ഏറ്റവും മറിയണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേട്ടാലോ. ചിത്രം അഹിംസ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: സ്നേഹം നിറഞ്ഞ ആകാശവാണിക്ക് ഓർമ്മകൾ ഇങ്ങനെ തുറക്കാം പതുക്കെ പതുക്കെ. അങ്ങനെ പതുക്കെ പതുക്കെ ഓർമ്മകളുടെ കവാടം തുറന്നു വരുന്നത് ആരാണ്? തൃക്കുന്നപ്പുഴയിൽ നിന്നും സുന്ദരേശനാണ് ഈ കത്തയച്ചിരിക്കുന്നത്. കത്ത് വായിക്കട്ടെ. ഹരിപ്പാട് രാഗലയം മ്യൂസിക് സൊസൈറ്റിയുടെ വാർഷികം ഹരിപ്പാടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. രാഗലയം ചെയർമാൻ എ ഇ കൃഷ്ണൻ നമ്പൂതിരി സാർ പരിപാടികളൊക്കെ നിയന്ത്രിക്കുന്നു. സംഗീതം നൃത്ത അരങ്ങേറ്റം ഗംഭീരമായി നടക്കുന്നു. പിന്നെ പാടാനുള്ള അവസരം, രക്ഷാകർത്താക്കൾ ചിലരൊക്കെ പാടി, എനിക്കും കിട്ടിയ ഒരവസരം. ഞാൻ പാടിയത് നീലഗിരിയുടെ സഖികളെ എന്ന ഗാനമാണ്. ശ്രോതാക്കളിൽ ഒരാളായി പ്രശസ്ത സംഗീതജ്ഞൻ എ ഇ വാമനൻ നമ്പൂതിരിയും ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടി കൈയടിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇന്ന് ഓർമ്മച്ചപ്പിലൂടെ ഞാൻ അന്ന് പാടിയ സുപ്രഭാതം എന്ന ഗാനം ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. സ്നേഹത്തോടെ സുന്ദരേശൻ തൃക്കുന്നപ്പുഴ. വയലാർ എഴുതി, എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന്, ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം പണിതീരാത്ത വീട്.

ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്നും ബീന പ്രശാന്ത് അയച്ച കത്ത് ഓർമ്മച്ചപ്പിൽ കിട്ടിയിട്ടുണ്ട്. കത്ത് വായിക്കാം. ഞാൻ ബീന പ്രശാന്ത് ഹരിപ്പാട് നിന്നും കത്തെഴുതുന്നു. ഓർമ്മച്ചപ്പിലേക്ക് എഴുതണമെന്ന് പലപ്പോഴും വിചാരിച്ചതാണ്, ഇതുവരെ നടന്നില്ല. എങ്കിലും ഈ കത്ത് പരിഗണിക്കുമല്ലോ. ഇന്ന് എന്റെ ഓർമ്മയ്ക്ക് തുല്യമായ കഥ ഓർമ്മച്ചപ്പിലൂടെ കേട്ടപ്പോൾ ഇനി കത്തെഴുതിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ചു. എന്റെ അടുത്ത കൂട്ടുകാരിയാണ് സിജ. സൗമ്യ എന്ന് ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിട്ടുണ്ട്. എന്റെ കൂടപ്പിറപ്പിന് തുല്യമായ രേഖ അക്ക. ഞങ്ങൾ മൂന്ന് പേരുമടങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു 1986, ഞങ്ങളുടെ കുട്ടിക്കാലം. രേഖ അക്കയുടെ വീടിനടുത്ത് ഒരു വയലുണ്ടായിരുന്നു. അവിടെ എള്ള് കൃഷി ചെയ്യും. രേഖ അക്ക തെങ്ങിനടുത്തിരിക്കും. ഞാനും സിനിയും എള്ളിന്റെ ഇടയിലൂടെ പാട്ടുപാടി അഭിനയിക്കും. മനുവങ്കൾ എന്ന സിനിമയിലെ ഒരു കിളി ഇരുകിളി, പിന്നെ കണ്ണാന്തുമ്പി പോരാമോ, ആരണ്യകം, നഖക്ഷതങ്ങൾ, ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടഗാനമായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും ഇപ്പോൾ മൂന്നിടത്താണ്. രേഖാക്ക ഓച്ചിറയിൽ, ഞാൻ ഹരിപ്പാട്, സിന്ധു കാനഡയിലും. ഞങ്ങൾക്ക് വേണ്ടി ഓർമ്മച്ചപ്പിലൂടെ മനുവങ്കൾ എന്ന ചിത്രത്തിലെ ഒരു കിളി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് ഹരിപ്പാടുള്ള ബീന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തി എഴുതി, ശ്യാം ഈണം പകർന്ന് MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം: എൻ ജെ ജോഷിലാൽ.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
4: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ.

0: എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1-4-4-5-4 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ബിനി ശ്രീനിവാസൻ പാടിയത് ചിത്രം പാസഞ്ചർ. ഗാനമെഴുതിയത് അനിൽ പണിച്ചൂരൻ, സംഗീതം ബിജിബാൽ.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.

യോഗ ഒരു ജീവിത രീതിയായി മാറുമ്പോൾ അത് മാനവ ഐക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ യോഗാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രി എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിൽ നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലാൻഡിൽ. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. നീറ്റ് യു ജി പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്തരിച്ച കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പിന്റെ സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. സന്തോഷ് കുമാറിനെ ഇന്നലെയാണ് കാണാതായത്. ഇന്ന് ലോക സംഗീത ദിനം. അമച്വർ പ്രൊഫഷണൽ സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാതരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക് കേൾക്കാം.

0: എല്ലാവർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായാണ് ആചരിക്കുന്നത്. യോഗ ശീലിക്കുന്നതിലൂടെ കുട്ടികളിൽ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് നല്ല വഴക്കവും കരുത്തും നൽകുക മാത്രമല്ല, പഠനത്തിലും മറ്റു കാര്യങ്ങളിലും കൂടുതൽ മിടുക്കരാകാനും മനസ്സിനെ ശാന്തമാക്കാനും ഒക്കെ സഹായിക്കും. ലളിതമായ ശ്വസന വ്യായാമങ്ങളും ആസനങ്ങളും ശീലമാക്കുന്നത് വഴി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കും. കുട്ടിക്കാലം മുതലേ യോഗ ശീലമാക്കുന്നത് ശാരീരികവും മാനസികവുമായ മികച്ച വളർച്ചയ്ക്ക് സഹായകരവുമാണ്. ഇന്ന് ബാലലോകത്തിലൂടെ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും യോഗയുടെ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവനാണ്.
1: പ്രിയപ്പെട്ട കുട്ടികളെ, അന്താരാഷ്ട്ര യോഗാദിനം June 21 നാം ആചരിക്കുകയാണ്. യോഗ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? യോഗയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇത് എത്ര വയസ്സു മുതലാണ് ചെയ്യേണ്ടത്? ഇതൊക്കെ നിങ്ങൾക്കറിയാമോ? നമുക്ക് ഒരു 5 വയസ്സു മുതൽ തന്നെ ക്രീഡായോഗ എന്ന പേരിൽ നാം യോഗ പഠിപ്പിച്ചു തുടങ്ങാറുണ്ട്. അപ്പോൾ കളിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ യോഗ ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവും. യോഗയ്ക്ക് എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? 8 സ്റ്റെപ്സാണ് യോഗയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ യോഗയെ പറയുന്ന മറ്റൊരു പേരാണ് അഷ്ടാംഗയോഗം. അഷ്ട അംഗങ്ങളുള്ള യോഗ, 8 ബ്രാഞ്ചസ് ഉള്ള യോഗ. ഏതൊക്കെയാണ് ഈ 8 ബ്രാഞ്ചസ് എന്നറിയണ്ടേ? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇന്നത്തെ കുഞ്ഞുമക്കളിൽ അവരുടെ IQ ലെവൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നിലാണ്. പക്ഷെ അവിടെ നിങ്ങൾക്ക് കുറഞ്ഞു പോകുന്നത് ഇമോഷണൽ കോഷ്യന്റാണ്. ഇമോഷണൽ കോഷ്യന്റ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, മാതാപിതാക്കളൊന്ന് വഴക്ക് പറഞ്ഞാലോ, ഒന്ന് ദേഷ്യപ്പെട്ടാലോ, ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞാലോ ഒക്കെ പെട്ടെന്നങ്ങ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാനോ, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും ഞങ്ങൾ നിങ്ങളിൽ കാണുന്നത്. അത് നിങ്ങളുടെ തെറ്റൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത്തരമൊരു പ്രശ്നം നമ്മളിലുണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് നമുക്ക് വളരെ കുറവാണ് എന്നുള്ളത് നാം ഓരോ കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഈ ഇമോഷണൽ കോഷ്യന്റ് വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശാരീരിക ആരോഗ്യം പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. നിങ്ങളെ ഒന്ന് അടിച്ചാലോ, വഴക്ക് പറഞ്ഞാലോ, നിങ്ങളൊന്ന് കരഞ്ഞാലോ ഉടനെ പനി വരുന്നു, ചുമ വരുന്നു, ശ്വാസമുട്ടൽ വരുന്നു, ആകെ പിന്നെ പ്രശ്നവും. അപ്പോൾ മനസ്സിനെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ശരീരത്തിൽ അസുഖമായി വരാം, ശരീരത്തിലെന്തെങ്കിലും അസുഖം വന്നാലും മാനസികമായിട്ട് നമുക്ക് ഭയങ്കര സങ്കടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാനസിക ആരോഗ്യത്തിന്റെ കുറവാണ് പലപ്പോഴും നമ്മൾ ഇന്ന് പത്രങ്ങളിൽ കാണുന്ന സാമൂഹിക പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. യോഗ ചെയ്യുകയാണെങ്കിൽ മനസ്സിനെയും ശരീരത്തിനെയും നിങ്ങൾക്ക് ഒരുപോലെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ നിയന്ത്രിക്കാൻ ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉപാധി നമ്മളിലേക്ക് കിട്ടുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണെങ്കിൽ, നിങ്ങൾക്ക് അതിന് ഏറെ പ്രയോജനം ഉണ്ടാവും. ഈ ചെറുപ്രായം മുതൽ തന്നെ സ്വഭാവ രൂപീകരണത്തിന് പോലും യോഗ എന്ന ശാസ്ത്രം വളരെയേറെ പ്രയോജനം ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്, യോഗയുടെ സ്റ്റെപ്സായിട്ടുള്ള യമനിയമാദികൾ പഠിക്കാനായിട്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. യമ എന്ന വേർഡിന്റെ അർത്ഥം മോഡ് ഓഫ് കണ്ടക്ട് എന്നാണ്. അതായത് നമ്മൾ എങ്ങനെ ഒരാളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യണം, എങ്ങനെ നമ്മൾ ഒരാൾക്ക് നല്ല റെസ്പെക്റ്റ് കൊടുത്താലോ, നല്ല സ്നേഹം കൊടുത്താലോ മാത്രമല്ലേ നമുക്ക് തിരിച്ചും കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങോട്ട് സ്നേഹം കൊടുത്ത്, അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്ത്, തിരിച്ച് ആ സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തിരിച്ചു വാങ്ങുവാനുള്ള ഒരു ആർജവം എന്നൊക്കെ പറയാൻ പറ്റും. നിയമ എന്ന് പറയുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഈ 2 ഏരിയയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ആസനാസിലേക്കും സ്റ്റെപ്സുകളിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഈ 2 സ്റ്റെപ്സാണ് സ്കൂൾ ഹെൽത്ത് യോഗ എന്ന പദ്ധതിയിലൂടെ ഗവൺമെന്റ് സെക്ടറിലെ സ്കൂളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ വീഡിയോ കണ്ട് പഠിക്കുക, അത്തരം രീതികളൊക്കെ ഒഴിവാക്കിയിട്ട് ഗുരുമുഖത്തു നിന്ന് തന്നെ യോഗ പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം യോഗ ചെയ്യുമ്പോൾ അതിലെ ശ്വാസോച്ഛ്വാസ ക്രമങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ സാധാരണ ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് യോഗയുടെ പ്രാധാന്യം തന്നെ മനസ്സിനെ കേന്ദ്രീകരിച്ച് ശ്വാസോച്ഛ്വാസ ക്രമങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യോഗയ്ക്ക് പ്രാധാന്യം കിട്ടുന്നത്. യോഗ എന്ന് പറയുന്നത് ഒരു ആസനാസായിട്ടോ അല്ലെങ്കിൽ അത് വെറും വ്യായാമ മുറയായിട്ടോ ഒന്നും നിങ്ങൾ കാണരുത്. യോഗയെ ഞങ്ങൾ ഡോക്ടേഴ്സ് അത് ചികിത്സാ മുറയായിട്ട് പോലും യൂസ് ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന രോഗികൾക്കൊക്കെ മരുന്നൊക്കെ കൊടുത്താ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം അത് പിന്നീട് വരാതിരിക്കാൻ ഞങ്ങൾ യോഗ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് സമയം സ്ട്രെയിൻ ചെയ്ത് ഇരുന്ന് പഠിക്കുന്നു, അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി വേദനയൊക്കെ നിങ്ങളുടെ മസിൽസിനൊക്കെ ഉണ്ടാവാം. അപ്പൊ അത്തരം വേദനകളെയൊക്കെ സ്വാഭാവികമായ രീതിയിൽ നിങ്ങൾ റെഗുലർലി പ്രാക്ടീസ് ചെയ്യുന്ന യോഗ കൊണ്ട് തന്നെ ശരിയായി പോവും. എന്നാൽ വലിയ ജോയിന്റ് പെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിലോ നമ്മൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. കൃത്യമായിട്ട് മെഡിസിൻസ് കഴിച്ചിട്ട് ഡോക്ടർ പറയുന്നതിനനുസരിച്ച്, ഡോക്ടർ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ മാത്രമേ നിങ്ങൾ യോഗ ചെയ്യാവുള്ളൂ. അതുപോലെ ഓരോ അസുഖങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള യോഗയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചെറിയ ഏജ് മുതലേ നമ്മൾ ഒരുപാട് രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. ബി പി കൂടുന്നതും ഹൈപ്പർ ടെൻഷനും അതുപോലെ ജുവനൈൽ ഡയബറ്റീസ് പോലെയൊക്കെ ചെറിയ ഏജ് മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഡയബറ്റീസും കൊളസ്ട്രോളും ബി പിയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നമ്മളിൽ വരില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് യോഗ വേണ്ട അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇന്നിപ്പോ നമ്മൾ കാണുന്ന സാംക്രമിക രോഗങ്ങൾ, നിപ്പയും കോവിഡും ഷിഗല്ല പോലുള്ള ഒരുപാട് രോഗങ്ങളുടെ നടുവിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശക്തി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമുക്ക് യോഗയിലൂടെ സാധ്യമാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഗുണം ചെയ്യത്തക്ക തരത്തിൽ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജി കിട്ടത്തക്ക തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ അത് യോഗ തന്നെയാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ യോഗ ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മാനസികമായിട്ടുള്ള ഒരു ബലവും മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് പഠിക്കാനുള്ള ഒരു എനർജിയൊക്കെ ഒന്ന് കൂടി ഊർജ്ജസ്വലമായിട്ടുള്ള നിങ്ങളുടെ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പുകൾ നോക്കാം. അടുത്തത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ആസനാസാണ്. യമനിയമാദികൾ ഈ രണ്ട് സ്റ്റെപ്സും പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ ആസനാസ് പഠിക്കാൻ. പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നൊരു ഏരിയയാണ് ഈ യമനിയമാദികൾ. നമ്മുടെ സ്വഭാവ രൂപീകരണം കൂടി ഇതിനകത്തൊരു അടിസ്ഥാനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ യോഗ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അത് ചോദിച്ച് തന്നെ പഠിക്കണം. എങ്ങനെയാവണം നമ്മൾ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാൻ, എങ്ങനെ

എങ്ങനെയാവണം നമ്മൾ സമൂഹത്തിൽ ജീവിക്കാൻ, എങ്ങനെയാവണം നമ്മൾ നന്നായിട്ട് ഒരാളോട് പെരുമാറാനുള്ളത് മനസ്സിലാക്കുക. ആസനാസ് പഠിക്കുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ മസിൽസ് എല്ലാം സ്ട്രെച്ച് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ജോയിൻസിന് ചെറിയ ചെറിയ വേദനകളൊക്കെ മാറിക്കിട്ടുവാനും ബോഡി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് പ്രാണായാമങ്ങൾ പഠിക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് പ്രാണായാമങ്ങളാണ്. പ്രാണായാമം എന്ന് പറയുന്നത് ഡീപ് ബ്രീതിങ് എക്സസൈസ് ആണ്. അതായത് ദീർഘമായിട്ട് നമ്മൾ ശ്വാസം എടുക്കുക, മാക്സിമം സമയം പിടിച്ചു നിർത്തുക, പതിയ ശ്വാസം പുറത്തേക്ക് വിടുക, അതൊരു ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പ്രാണായാമം. ഓരോരുത്തരുടെയും ലങ് കപ്പാസിറ്റി ഓരോ തരത്തിലായിരിക്കും. അപ്പൊ അവരവരുടെ ശ്വാസകോശത്തിന്റെ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്രത്തോളം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ശ്വാസം ഉള്ളിലേക്കെടുത്ത് മാക്സിമം സമയം അതവിടെ പിടിച്ചു നിർത്തി പതിയെ നിങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ ലങ്സും അതേപോലെ തന്നെ ഹേർട്ടും ഓരോ കോശങ്ങളും എനർജൈസ് ചെയ്യപ്പെടുന്നു. വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിലെ പ്യൂരിഫിക്കേഷൻ അവിടെ നന്നായി നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രാണായാമം നന്നായിട്ട് പഠിച്ചെടുക്കുക. അലർജിക് ആയിട്ടുള്ള കുറേ കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ എപ്പോഴും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, അടിക്കടി വരുന്ന ജലദോഷപ്പനിയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഈ പ്രാണായാമം പഠിച്ചു വെക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അവർക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനും അതേറെ പ്രയോജനം ചെയ്യും. അതേപോലെ തന്നെ ശ്രദ്ധ കൂടുവാനും നിങ്ങൾക്കൊരു സംയമനം കിട്ടുവാനും എന്തൊരു കാര്യം വന്നിരുന്നാലും അതിനെ നിങ്ങൾക്ക് നല്ല ദീർഘവീക്ഷണത്തോടുകൂടി കാണുവാനും അതിനെ നിങ്ങൾക്ക് ആ ഇതിങ്ങനെ മതി, അമ്മ പറഞ്ഞത് ശരിയാണ്, എനിക്കിതിങ്ങനെ മതി, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞത് കറക്റ്റാണ് എന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് ഒരു ഉള്ളിലൊരു അവബോധം ഉണ്ടാക്കാൻ നല്ലൊരു സ്റ്റെപ്പാണ് പ്രാണായാമം. യമ നിയമ ആസന പ്രാണായാമ ഈ നാലെണ്ണത്തിനെയും കൂടി ഒരുമിച്ച് ചേർത്താൽ നമുക്ക് ഹഠയോഗം എന്ന് പറയാം. അടുത്ത നാലെണ്ണത്തിന് നമ്മൾ പറയാൻ പോകുന്നത് രാജയോഗം എന്നാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി. ഇത് നാലെണ്ണം എന്ന് പറയുന്നത് ഒരുമിച്ച് ചേർത്താൽ നമ്മൾ രാജയോഗം എന്നാണ് പറയുക. പ്രത്യാഹാരം എന്ന് പറയുന്നത് വിഡ്രോവൽ ഓഫ് സെൻസസ് ആണ്. അതായത് കണ്ണിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും നാവിലൂടെയും തൊക്കിലൂടെയും ഒക്കെയാണ് നമുക്ക് ഓരോ സെൻസസും നമ്മൾ അറിയുന്നത്. ഞാനിപ്പോ ഒന്ന് നല്ല സ്നേഹമായിട്ടൊന്ന് തലോടിയാൽ എങ്ങനെ ഇരിക്കും? നല്ല സുഖമായിരിക്കും അല്ലേ? പക്ഷെ ഞാനൊന്ന് നുള്ളി തന്നാലോ? നല്ല വേദനയായിരിക്കില്ലേ? ഇത് രണ്ടും അറിഞ്ഞത് എങ്ങനെയാ? സ്കിൻ എന്ന സെൻസ് ഓർഗനിലൂടെയാണ്. അപ്പോ ഇതുപോലെ ഓരോ സെൻസ് ഓർഗൻസിലൂടെയും നമ്മൾ ഓരോ സ്റ്റിമുലസും റെസ്പോൺസും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ആ കിട്ടുന്നതിനെ നമുക്കൊന്ന് ഉൾവലിക്കാൻ പറ്റിയാൽ അത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാൻ പറ്റുള്ളൂ. പ്രത്യാഹാരവും ധാരണവും ഒക്കെ പഠിച്ചാലേ നമുക്ക് ധ്യാനിക്കാൻ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ ഇതൊക്കെ പഠിക്കുന്നു കേട്ടോ. അപ്പോ ഈ ധ്യാനം പഠിക്കുക എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ചിരുന്നാ നമുക്ക് ധ്യാനിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പല പല ചിന്തകൾ വരും ഇല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ പ്രത്യാഹാരം പഠിക്കുന്നത്. അപ്പൊ ആദ്യം ഈ സെൻസ് ഓർഗൻസിനെയൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പഠിക്കണം. കുഞ്ഞി മക്കൾക്ക് ആദ്യമൊക്കെ നല്ല പാടായിരിക്കും, പക്ഷെ പതുക്കെ പതുക്കെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ധാരണം പഠിക്കണം. ധാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വസ്ത്രമൊക്കെ ധരിക്കില്ലേ എന്ന് പറയുന്നത് പോലെ ധാരണം എന്ന് പറയുക ധരിക്കൽ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ എന്ത് ധരിക്കുക എന്നുള്ളതാണ് യോഗയിലെ ധാരണം എന്ന് പറയുന്നത്. നമ്മൾ ഫ്രണ്ടിൽ ഒരു ഓബ്ജക്റ്റിനെ വെക്കുന്നു, ആ ഓബ്ജക്റ്റിനെ നമ്മൾ ഉള്ളിലേക്ക് ധരിക്കുന്നു. അപ്പോൾ ധാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ ഉള്ളിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ എടുക്കുക എന്ന് പറയുന്നത് മനസ്സുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലേ. കണ്ണടച്ചിരുന്ന് ആദ്യം ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്നു, അത് പതിയെ നമ്മൾ കണ്ണടയ്ക്കുന്നു, മനസ്സ് ഏകാഗ്രമാക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റിനെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ എന്താ നമുക്ക് കൂടുന്നത്? നമ്മുടെ കോൺസെൻട്രേഷനാണ് കൂടുന്നത് അല്ലേ. എപ്പോഴും നമ്മുടെ കോൺസെൻട്രേഷന്റെ കുറവ് കൊണ്ടാണ് ഇത് പഠിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സും അമ്മയും അച്ഛനും ഒക്കെ വഴക്ക് പറയാറില്ലേ. അപ്പോ അത് നമുക്കങ്ങ് മാറിക്കിട്ടും. ഈ കോൺസെൻട്രേഷൻ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ സായത്തമാക്കി കഴിഞ്ഞാൽ, ബൈ പ്രാക്ടീസ് നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സ്കൂൾ ഹെൽത്ത് യോഗ എന്ന പദ്ധതി ചെയ്തതിലൂടെ അക്കാഡമിക് ലെവലിൽ കുട്ടികളിൽ വരുന്ന മാറ്റം കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മൾ തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും ടീച്ചേഴ്സിനും പേരൻസിനും ഒക്കെ വളരെയേറെ ആകുലതകളും ആവലാതികളും ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം കുറച്ച് കുട്ടികളാണ് പഠിക്കാനായിട്ട് വന്നത്. ആ പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ ഫീഡ്ബാക്കിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറയുന്നത് കൃത്യമായിട്ടും യോഗ പഠിച്ച കുട്ടികളുടെ അക്കാഡമിക് കരിയറിൽ മാർക്ക് പോലും കൂടുതൽ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ കോൺസെൻട്രേഷനും മെമ്മറി പവറും ആ ഒരു ഗ്രാസ്പിംഗ് പവറും ഒക്കെ കൂടിയതുകൊണ്ട് തന്നെയാണല്ലോ ആ കുട്ടികൾക്ക് അക്കാഡമിക് കരിയറിൽ ആ ഒരു വ്യത്യാസം വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന കോൺസെൻട്രേഷൻ ടെക്നിക്സ് നിങ്ങൾ പഠിച്ചെടുക്കണം. അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ധ്യാനം, മെഡിറ്റേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് എത്താനും ഒത്തിരി പാടാണ്. നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ അതിന് സാധിക്കൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് സമാധിയാണ്. ശരിക്കും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ലയനത്തിനെയാണ് നമ്മൾ സമാധി

0: എന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിലും യോഗ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അത് ശരിക്കും അന്നത്തെ ഋഷിവര്യന്മാരൊക്കെ തന്നെ മറ്റ് ലൗകിക സുഖങ്ങളൊക്കെ വെടിഞ്ഞിട്ട് യോഗ ചെയ്തു വന്നിരുന്നത് അത്തരമൊരു ലക്ഷ്യത്തിലേക്കായിരുന്നു. നമുക്കിപ്പോ തോന്നും നമ്മളിപ്പം ഫുട്ബോൾ കളിക്കണോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കണോ, അമ്മ പറയുന്നത് ശരിയായിരിക്കുമോ, ആ കുട്ടികളുടെ കൂടെ പോണ്ട അല്ലെങ്കിൽ ഇവരുടെ കൂടെ പോയാൽ മതി, വെയിലത്ത് കളിക്കണ്ട, ഇച്ചിരി തണലായിട്ട് കളിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴേ നമുക്കൊരു ദേഷ്യം വരും അല്ലേ. എന്താ ഞാൻ ആ കുട്ടികളുടെ കൂടെ പോയി കളിച്ചാൽ എന്താ പ്രശ്നം, ഈ കുട്ടികളുടെ കൂടെ പോയി കളിച്ചാൽ എന്താ പ്രശ്നം, എനിക്കിഷ്ടം അവരെയല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ വെയിലത്ത് കളിച്ചാൽ എന്താ പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള കുറെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പൊ ഇതിനെയെല്ലാം നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളെ അമ്മ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് ശരിയാണ്, അപ്പൊ നിങ്ങൾക്കതൊന്ന് ചിന്തിക്കാൻ പറ്റും. ആ ചിന്താശേഷി നിങ്ങളുടേത് വർദ്ധിക്കും എന്നുള്ളതാണ് യോഗ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. യോഗ ചെയ്യേണ്ട സമയം നിങ്ങൾക്കറിയാമോ? ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയം അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടു മുന്നേയായിട്ട് സന്ധ്യാസമയം, ഈ രണ്ട് സമയമാണ് എപ്പോഴും യോഗ ചെയ്യുവാനായിട്ട് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ ടൈമിംഗ് പറയുകയാണെങ്കിൽ വൈകിട്ട് ഒരു 5 to 6, രാവിലെ അതേപോലെ ഒരു 5:30 to 6:30, ആ ഒരു സമയം. പ്രാണായാമവും സൂര്യ നമസ്കാരവും ഒരു ഇച്ചിരി ധ്യാനവും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ യോഗ റെഗുലർലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള ബോധത്തിന് ഒരു ശുദ്ധീകരണം എന്തായാലും സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ പൈതൃകമായിട്ടുള്ള യോഗ, അതുവഴി നമ്മുടെ ആരോഗ്യവും ആർജവുമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.
1: നമ്മുടെ പഠനത്തിനും ശാരീരിക മാനസിക ആരോഗ്യത്തിനും യോഗ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവനാണ്. ഇനി ബാലലോകത്തിൽ ഒരു മിമിക്രി കേൾക്കാം. അവതരിപ്പിക്കുന്നത് സ്മൃതി രാജേഷ്.
2: 1, 2, 3, start,

നമസ്കാരം. ശാന്തമായ രാത്രിയിലെ കാട്ടിലെ ശബ്ദങ്ങൾ. പുഴയിലെ വെള്ളത്തിനൊഴുക്കൂടി. ഇതിനർത്ഥം മലയിൽ നല്ല ഇടിയും മഴയും.

ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ആ ഉരുൾപൊട്ടൽ. പിന്നീട് നാം കണ്ടത് രക്ഷാപ്രവർത്തനങ്ങളുടെ ഞെട്ടോട്ടമാണ്. ചുറ്റുകയും കൈവാളം ഉപയോഗിച്ചാണ് ആദ്യം രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പിന്നീടാണ് യന്ത്രമെഷീൻ എത്തിയത്.

മൃഗങ്ങൾ പോലും മനുഷ്യർക്ക് കാവലായി വന്നു. രക്ഷാപ്രവർത്തനത്തിനായി ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്റർ പിന്നെ വളരെ താഴെ നിന്നും എയർലിഫ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഹെലികോപ്റ്റർ. അതും നമ്മൾ അതിജീവിച്ചു. കലാപരിപാടികൾക്ക് മാറ്റമില്ല. റിമിട്ടോ മിസീസിന് ഗാനമേളം ഉള്ളിൽ കൊതി വിടരും. എന്താണ് ഒളി കണ്ണുള്ള

0: സവർണാധിപത്യം കൊടികുത്തി വാഴുന്ന പുതിയ ലോകത്തേക്ക് ചാത്തനെത്തുന്നു, കുട്ടി ചാത്തനെത്തുന്നു.
1: കനകം പാലടപ്രഥമൻ നാമിശ്വാദിഖം കൊണ്ട് ചെലത്തിയോതൊരു ശങ്ക.
0: വൈഷോഭം വൈഷോഭം. പരിപ്പ് പ്രഥമൻ, പഴം, പാൽക്കുടം, പൈമ്പാൽ, കേമം കേമം. കണ്ടിട്ട് മുരിയേക്കാൾ നികൃഷ്ടാണല്ലോ കോലം. മുരിനല്ലോ നോക്കും ബ്രാ, തിന്നാൻ എന്തേലും തന്നാ മതി. ഇപ്പൊ വന്നതാ വന്ന്, ഇനി എന്റെ കൺവെട്ടിത് കണ്ടുവരുത്. രാമ ആലേലും പാർപ്പിക്ക, യെസ് ലേർത്തെ മാറ മാറ അങ്ങോട്ട്. ഹൈ മുറ്റവും കളപ്പുരയും പുണ്യാഹം തളിച്ച കൂടി ശുദ്ധീകരിക്ക. മുരുകളെ നടക്ക് നടക്ക് നടക്ക്, പുലിയർത്തെ തിന്നളി തിന്നളി, കാടിവെള്ളതരെ കുടിച്ചളി കുടിച്ചളി, എമ്പാട് കുടിച്ചളി. എനിക്ക് എന്റെ പള്ളപ്പഴിച്ചിട്ട് പോയി എന്റെ മുരുകളെ. ഉമ്മക്കേ ഇല്ലത്തേക്ക് പോയാലോ. ഹേ, നാം എന്തായി കേക്കണേ? ആ ഏഭ്യൻ അന്നെ ചോദിച്ചുന്നോ? അത്രയ്ക്കായോ? ഇന്ന് അന്നെ ചോദിച്ചവൻ നാളെ കൂലി ചോദിക്കില്ല എന്ന് എന്താ അത്ര ഉറപ്പ്? വിശന്നിട്ടാവും തമ്പുരാനെ, പൊരിവേല് കൊണ്ട് കരിവാളിച്ചിട്ടുണ്ട് പാവം. രാമനായർ നിർത്തുക, കാടിവെള്ള കലക്കി അവിടെ കൊടുക്കുക, അതാ അവന്റെ അന്ന്. മൂരോൾക്ക് കൊടുക്കണ കാടിവെള്ള ചാത്തലു, ഇത് കൊടുത്ത് ചാത്തലൂടെ എങ്ങനെയാ കഴിഞ്ഞൂടല്ല ദൈവങ്ങളെ. കനകം ഇന്ന് കൂത്തമ്പലത്തില് നളചരിത മാട്ടക്കഥയാ. ധമയന്തിയുടെ രൂപഗുണങ്ങൾ. ദേ എനിക്കിഷ്ടം കീചകവധമാ. ചോരപുരണ്ട കൈകളോണ്ട് പാഞ്ചാലിയുടെ കാർക്കൂന്തളി കെട്ടുന്ന രൗദ്രഭീമൻ. തമ്പുരാനെ, ദാ ചെമ്പമൂരിയുടെ വാല് കാണുന്നില്ല? പൃഷ്ഠ ചോരയിൽ കുളിച്ചു കിടക്ക. എന്റെ ഭഗവതിയെ, നാം എന്തായി കേക്കണേ? വരാപരാശ്ലീകരത്തോട് തമ്പുരാനെ, എനിക്ക് അറിഞ്ഞു തമ്പുരാനെ, എന്നെ വിടാൻ തമ്പുരാനെ, എനിക്ക് അറിഞ്ഞു തമ്പുരാനെ. വല്ലോർക്കനോ തിന്നതാവും. ചാത്ത, നിന്റെ വാക്കകത്ത് എന്താ ഒരു ചുവപ്പ് നിറം? ചുട്ടുചോര മണക്കുന്നു. അടിച്ച് കൊല്ലടാ ഈ രക്തരാക്ഷസിനെ. നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് വന്നേ, എന്തോ മിന്നായം പോലെ, ഒടിയനെ പോലെ, ആരോ കല്ലെറിയുന്ന പോലെ എനിക്കാകെ പേടിയാവാ. ഏ തീക്കട്ടെലൂറും ഭരിക്കുന്നു. തമ്പുരാനെ, ദാ ചെമ്പമൂരിയുടെ വാലും തോലൊക്കെ പറമ്പായ പറമ്പുഴ ചെതറി കിടക്ക. എനിക്ക് ഒന്നും തിരിയിടില്ല. എനിക്കെല്ലാം തിരിയുന്ന, എവിടെയാ കാലൻ? ചെമ്പമൂരിയുടെ അർജിയ മുക്കാല് ചാത്ത നിന്നാത്താക്കി. എന്തു രസ, പിടിച്ച കെട്ടി വെട്ടി നുറുക്കടാ. നീലത്തിന് തീ കൊടുക്കും, എവിടെ ബന്ധം? കത്തട്ടെ, കത്തി തീരട്ടെ, എങ്ങൾക്കും ഈ ഭൂമിയിൽ പൊറുക്കണോ? എന്റെ ഭഗവതിയെ, എന്റെ ഇല്ലം. രാമ പിടിച്ച് കെട്ടി വെട്ടി നുറുക്കി 390 കഷ്ണങ്ങളാക്കി കത്തുന്ന അഗ്നിയിലേക്ക് വലിച്ചെറിയ. വെണ്ണീര് പോലും കാണരുത്, അശ്ലീലം, കീഴ്ജാതി. തമ്പുരാനെ, കത്തുന്ന തീയില് മുളച്ചു പോന്നുന്ന കുട്ടിച്ചാത്തന്മാർ. ഒന്നല്ല, രണ്ടല്ല, 390.
2: വിശക്കുന്ന വയറിന് ജാതിയില്ല, മതമില്ല. അന്നത്തിൽ പോലും കറുപ്പും വെറുപ്പും കാണുന്ന കെട്ടകാലത്ത് അനേകം ചാത്തന്മാർ നമുക്കിടയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും.
3: ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ പഞ്ചാര മിഠായി. ആദ്യം ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. രചന ബാലു കിരിയത്ത്, സംഗീതം രവീന്ദ്രൻ.
2: ഓ മന കയ്യിൽ പാവക്കുഞ്ഞും കൊണ്ടുവാ, ചിങ്ങപ്പൂ കന്നിപ്പൂ ചിത്തിരപ്പൂ അല്ലിപ്പൂങ്കാവാകെ ആയില്യപ്പൂ മഞ്ഞ താലീ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
3: അതെ ഏട്ടാ,
2: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
3: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
2: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
5: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
6: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
7: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
6: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് വൃത്തം.
8: ചിത്രം രേവതിക്കൊരു പാവക്കുട്ടി. ചിത്രം രേവതിക്കൊരു പാവക്കുട്ടി. ചിത്രയും സംഘവും പാടിയ ഗാനം. രചന ബിജു തിരുമല, സംഗീതം ശ്യാം.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഒരറിയിപ്പ്, അനന്തപുരി FM-ൽ ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281-42-03-05. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05. ഈണപ്പൂക്കൂട ഇന്നുച്ചയ്ക്ക് 1-2 അനന്തപുരി FM-ൽ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: MG ശ്രീകുമാറും ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം മിന്നാരം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ചിത്രം അപരാധി. അമ്പിളിയും ബേബി സുജാതയും പാടിയ ഗാനം രചന പി ഭാസ്കരൻ, സംഗീതം സലിൽ ചൗധരി.

സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം ഫോട്ടോഗ്രാഫർ വൈശാലി പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഇന്നത്തെ പഞ്ചാര മിഠായി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമു ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല പരിപാടിയിൽ പങ്കെടുത്തു. ഗവർണർ മംഗുഭായ് പട്ടേൽ, മുഖ്യമന്ത്രി ഡോ മോഹൻ യാദവ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. യോഗ ദിനചര്യയുടെ അവിഭാജ്യ ഘടകമാക്കണമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. മേഘാലയയിലെ അപ്പർ ഷില്ലോങ്ങിൽ ഈസ്റ്റേൺ എയർ കമാൻഡ് ആസ്ഥാനത്ത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ബിജെപി ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് തളി മാരാർജി ഭവനിൽ യോഗ

ദിനം ആചരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭയമില്ലാതെ പരീക്ഷ എഴുതാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 47 അംഗനവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീമിനെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തിട്ടുണ്ട്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും 1 മണിക്ക് കേൾക്കാം.

യുഗ്മഗാനങ്ങളുമായി ഇപ്പോൾ ഗാനമാലിക. ചിത്രം സമ്മാനം, യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചിത്രം സിന്ദൂര രേഖ. യേശുദാസും സുജാതയും പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം ശരത്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
4: നാളെ രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
5: ചലഞ്ച് ഞാൻ വിട്ടുകൊടുത്തില്ല. അതായത് ഇംപ്രോയിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ലേൺ ടു ഫെയിൽ. തോൽക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റൂളാണ്. പക്ഷെ നമുക്ക് തോക്കാൻ തയ്യാറല്ലായിരുന്നു. നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊരു ബോധമായിരുന്നു. തോറ്റു തോറ്റു തോറ്റു വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജയിക്കുന്നത്. അവിടെ
4: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10
6: ചിത്രം അനിയത്തി പ്രാവ്. യേശുദാസും സുജാതയും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. സംഗീതം ഔസേപ്പച്ചൻ.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം ചന്ദ്രലേഖ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
2: അപ്പൊ കുട്ടാ തൊപ്പിക്കാരാ, എപ്പ കല്യാണം?
3: മകരമാസത്തി വേലി കെട്ടി, തപ്പ കല്യാണം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചിത്രം യോദ്ധ, യേശുദാസും സുജാതയും പാടിയ ഗാനം, രചന ബിജു തിരുമല, സംഗീതം AR റഹ്മാൻ.

0: ഇന്നത്തെ ഗാനമാലിക ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു.
2: ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. അന്തർദേശീയ തലത്തിൽ യോഗയ്ക്ക് വർദ്ധിച്ചു വരുന്ന അംഗീകാരം കണക്കിലെടുത്ത് ലോകമെമ്പാടും എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യത്തോടുകൂടിയുള്ള വാർദ്ധക്യത്തിന് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ്. ചിട്ടയായ യോഗ അഭ്യാസത്തിലൂടെ രോഗാതുരത കുറച്ചുകൊണ്ട് ആരോഗ്യത്തോടുകൂടിയുള്ള വാർദ്ധക്യം ആർജിക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത്. ആയുർ ദൈർഘ്യം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ വാർദ്ധക്യകാലം ആരോഗ്യപ്രദമാക്കുക എന്നതാണ് ആരോഗ്യരംഗം വളരെ മുൻകരുതൽ നൽകുന്ന ഒരു കാര്യം. അതായത്, ലോക ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ വാർദ്ധക്യം പൊതുജനാരോഗ്യ മേഖല ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നു. ഹെൽത്തി ഏജിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായമായതിനു ശേഷം മാത്രം ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതല്ല. പ്രായമാകുന്നതിൻ്റെ ഓരോ അവസ്ഥയിലും ആരോഗ്യകരമാണോ നമ്മുടെ ജീവിത രീതി, ആരോഗ്യകരമാണോ നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ സാമൂഹികാവസ്ഥ എന്നുള്ളതാണ്. അതിനുവേണ്ടി യോഗയുടെ പ്രയോജനം ഉൾക്കൊള്ളുക എന്നത് വളരെ ലളിതവും എന്നാൽ നമുക്ക് ശീലിക്കാൻ പറ്റുന്നതുമാണ്. വയോജന ആരോഗ്യ സംരക്ഷണത്തിനായും വളരെ ലളിതവും ചെലവ് കുറഞ്ഞതുമായ യോഗയുടെ പ്രയോജനം ഉൾക്കൊള്ളുക എന്നത് വളരെ

റിപ്പയറും കുറയുകയും കോശനാശം സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഏജിങ്ങിന് വേണ്ടി വാർദ്ധക്യത്തിൽ മാത്രമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് ബാല്യത്തിലും യൗവനത്തിലും വേണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനമായും ഭക്ഷണം, ഉറക്കം, മാനസികാരോഗ്യം ഇവയിൽ അതീവ ശ്രദ്ധ വേണം. ഇതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുകയും വേണം. മാത്രമല്ല രോഗം വന്നാൽ കൃത്യമായ ചികിത്സ സമയബന്ധിതമായി ചെയ്യുകയും ആവശ്യമാണ്. ഓരോ പ്രായത്തിലും വരുന്ന സ്വാഭാവിക ശാരീരിക മാനസിക വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ആഹാരം, വ്യായാമം, ഉറക്കം ഇവ കൃത്യമായി ക്രമീകരിച്ചാൽ ഒരു പരിധിവരെ ആരോഗ്യ സംരക്ഷണം സാധ്യമാകും. മാനവരാശിയുടെ ശാരീരിക മാനസിക ധാർമ്മിക വളർച്ചയ്ക്ക് ഉതകുന്ന ജീവിതചര്യയാണ് യോഗ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഏറ്റവും സന്തുലിതവും ആരോഗ്യകരവുമായ ഒത്തുചേരലാണ് യോഗ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തിനും മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അഷ്ടാംഗ യോഗയിൽ ഒന്നായ യോഗാസനത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാനസിക ശാരീരിക ആരോഗ്യ പരിപാലനത്തിന് ഏവർക്കും യോഗ ചെയ്യാവുന്നതാണ്. ആരോഗ്യത്തിലേക്ക് കുറുക്കു വഴികളില്ല. എന്നാൽ ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും വ്യക്തികൾക്ക് ആരോഗ്യം നിലനിർത്താനും അതുവഴി മാനസിക സമ്മർദ്ദങ്ങളെ മറികടക്കാനും സാധിക്കും. ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിനും സ്വതന്ത്ര നാഡീവ്യൂഹത്തിനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിനും യോഗ സഹായകരമാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങൾ, ശാരീരിക ആരോഗ്യ അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയ്ക്കുള്ള കാലഘട്ടത്തിനനുസൃതമായ പരിഹാരമാണ് യോഗാഭ്യാസം. ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ മിതമായ ആഹാരം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ കൈവരിക്കുന്നതിനും സാധിക്കും. ജീവിതശൈലി രോഗനിയന്ത്രണത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ എടുത്തു പറയേണ്ടതാണ്. മാറിയ ജീവിതശൈലിയും തെറ്റായ ആഹാര രീതിയും രോഗാതുരത കൂട്ടുന്നു. ആയതുകൊണ്ട് തന്നെ ഹൃദ്രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. രക്താതിമർദ്ദം, പ്രമേഹം, തൈറോയ്ഡ് രോഗങ്ങൾ, പൊണ്ണത്തടി തുടങ്ങിയ ജീവിതശൈലി രോഗനിയന്ത്രണവും ഹൃദയാരോഗ്യം നിലനിൽക്കുവാൻ അത്യാവശ്യമാണ്. ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യകളിൽ നിന്ന് മാറിയുള്ള ജീവിതക്രമം രോഗാതുരത കൂട്ടുന്നു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന് ആയുഷ് വകുപ്പ് വലിയ പ്രാധാന്യം നൽകി വരുന്നു. ശാസ്ത്രീയമായി അഭ്യസിച്ച് പരിശീലനത്തിലൂടെ ആരോഗ്യം നിലനിർത്തുവാൻ ആയുഷ് വകുപ്പ് സ്കൂൾ തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആയുഷ് വകുപ്പ് ഈ വർഷം 100 ദിന പരിപാടികളായിട്ടാണ് വളരെ നേരത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ ജില്ലയിലും യോഗ പരിശീലകരുടെ നേതൃത്വത്തിൽ പരിശീലന പരിപാടികൾ, ബോധവൽക്കരണ പരിപാടികൾ, ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, പ്രസന്റേഷൻസ്, മത്സരം എന്നിവ നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ കോമൺ യോഗ പ്രോട്ടോകോൾ അനുസരിച്ച് യോഗാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിവിധ പരിപാടികൾ നടക്കുന്നതാണ്. യോഗാഭ്യാസത്തിന് പുറമെ യോഗയുടെ ഗുണങ്ങളും ചികിത്സാപരമായുള്ള പ്രാധാന്യവും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി വർക്ക്ഷോപ്പുകൾ, പരിശീലന പരിപാടികൾ, പ്രഭാഷണങ്ങൾ ഇവ സംഘടിപ്പിക്കുന്നുണ്ട്. യോഗ ക്ലബ്ബുകളിലെ വയോജനങ്ങൾക്കായുള്ള പ്രത്യേക യോഗ പരിശീലനം വഴി അവരുടെ ഒരു കൂട്ടായ്മ ഉറപ്പാക്കുകയും ഇന്നത്തെ വയോജനങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത എന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി യോഗ ക്ലബ്ബുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും യോഗയുടെ സന്ദേശം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. 2026 യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ ജില്ലയിലും കോട്ടയ്ക്കൽ സർക്കാർ ആയുർവേദ മാനസികാരോഗ്യ പരിപാലന ഗവേഷണ കേന്ദ്രത്തിലും നാഷണൽ ആയുഷ് മിഷന്റെ പിന്തുണയോടെ തദ്ദേശ സ്വയംഭരണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പ്, മറ്റനുബന്ധ വകുപ്പുകളുടെ സഹകരണത്തോടെയും യോഗ ദിന പരിപാടികൾ നടക്കുന്നുണ്ട്. 2026 12 അന്തർദേശീയ യോഗ ദിനത്തിന്റെ ഭാഗമായുള്ള സന്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. വ്യാപക പ്രചരണത്തിനായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സോഷ്യൽ മീഡിയ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ യോഗ ദിനാചരണ പരിപാടികൾ നടപ്പിലാക്കുന്നു. ഇതിൽ ആശ, ANM പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, സ്കൂൾ, കോളേജുകൾ, യുവജന ഗ്രൂപ്പുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാസ് യോഗയുടെ നടത്തിപ്പിനായി യോഗ ദിനത്തിന്റെ മുമ്പായുള്ള ദിവസങ്ങളിൽ പരിശീലനം സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, റെസിഡൻഷ്യൽ ക്ലബ്ബുകൾ എന്നിവയിലൂടെ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതോടൊപ്പം

0: ഇപ്പം സ്പെഷ്യൽ സ്കൂളുകൾ, ജെറിയാട്രിക് ക്ലബ്ബുകൾ, പകൽ വീട്, ആദിവാസി ഊരുകൾ എന്നിവിടങ്ങളിൽ നിന്നും ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഹെൽത്തി ഏജിംഗിൽ യോഗ വഹിക്കുന്ന പങ്കിനെ പറ്റിയുള്ള അവബോധ ക്ലാസുകളും യോഗ പ്രദർശന പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. LSDയുടെ പരിധിയിൽ ഉൾപ്പെടുന്ന HWC ഇവയ്ക്ക് നേതൃത്വം നൽകുന്നു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് പ്രമേയവുമായി ബന്ധപ്പെട്ട് യോഗയിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് പ്രിവെൻഷൻ ഹെൽത്ത് കെയർ, മെന്റൽ ഹെൽത്ത് കെയർ, സ്ട്രെസ് റിഡക്ഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. യോഗ ഡെമോൺസ്ട്രേഷൻ കൂടി ഉൾപ്പെടുത്തിയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. ഇത്തരം ക്ലാസുകൾ എല്ലാ HWC യോഗ ക്ലബുകളിലും നടത്തുന്നതായിരിക്കും. അപകട സാധ്യതകൾ ഒഴിവാക്കിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ, അതായത് ബീച്ചുകൾ, ഹിൽ ടോപ്പുകൾ, അംഗീകൃത പാർക്കുകൾ എന്നിവിടങ്ങളിൽ HWC നേതൃത്വത്തിൽ ഹരിത യോഗ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് യോഗയെക്കുറിച്ചുള്ള അവബോധം ശക്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എസ്എ റൈറ്റിംഗ്, ചെയർ യോഗ, ക്വിസ്, യോഗ ഡാൻസ്, ഇൻസ്റ്റാഗ്രാം റീൽസ് തുടങ്ങിയ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ തലമുറയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സംഘടിപ്പിക്കാവുന്ന ഇന്റർനാഷണൽ യോഗ ഷോർട്ട് വീഡിയോ കോൺടെസ്റ്റുകൾ തുടങ്ങിയവയിലെല്ലാം വൃദ്ധജന പങ്കാളിത്തം ഉറപ്പാക്കി യോഗയിലൂടെ സേവന കർമ്മം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ വൃദ്ധസദനങ്ങൾ, പകൽ വീടുകൾ എന്നിവയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ, മോടി പിടിപ്പിക്കൽ എന്നിവയും നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യമനിയമങ്ങൾ സ്വായത്തമാക്കിയും കൃത്യമായ യോഗാസന, പ്രാണായാമ പരിശീലനം വഴി ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും ഉടമകളാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ ഹെൽത്തി ഏജിംഗ് സാധ്യമാകട്ടെ. നമുക്കെല്ലാവർക്കും യോഗ പരിശീലനത്തിനായി എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെച്ച് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കണ്ണെഴുതി പൊട്ടുതൊട്ട്, MG ശ്രീകുമാർ പാടിയ ഗാനം. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം MG രാധാകൃഷ്ണൻ.

0: ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി
1: എം ജി ശ്രീകുമാർ പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം തക്ഷശില, രചന കെ ജയകുമാർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവയാണ് കമ്മീഷൻ ചെയ്തത്. ഇന്ന് ലോക സംഗീത ദിനം. അമച്വർ പ്രൊഫഷണൽ സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാതര സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പൌരാണിക ഭാരതത്തിലെ ഋഷി പരമ്പര തപശക്തിയിലൂടെ ആവിഷ്കരിച്ചെടുത്ത മഹാശാസ്ത്രമാണ് യോഗാശാസ്ത്രമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. മനുഷ്യന് ആരോഗ്യപൂർണമായി ജീവിക്കാൻ സൌകര്യങ്ങൾ ഒരുക്കുന്ന ശാസ്ത്ര പദ്ധതിയാണ് യോഗയെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ തുടങ്ങുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. അടുത്ത മാസം 15-ന് പുതിയ സർവീസ് തുടങ്ങുന്നത്. ദേശീയപാത 66 കാസർഗോഡ് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ കളക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതി വിലയിരുത്തി. കവിയും സാഹിത്യ നിരൂപകനും ഭാഷാ പണ്ഡിതനുമായ P നാരായണക്കുറുപ്പിന്റെ നിര്യാണത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുശോചിച്ചു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനകളിലൂടെ നാരായണക്കുറുപ്പ് കവിത, നിരൂപണം, ഗവേഷണം, ഭാഷാ പഠനം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചെന്ന്

ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ 6 ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഡിസിസിയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്തെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക് കേൾക്കാം.

ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങളുമായി ഇപ്പോൾ ഈണപ്പൂക്കൂട. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281420305. ആദ്യഗാനം മുദ്ര എന്ന ചിത്രത്തിൽ നിന്നാണ് എം ജി ശ്രീകുമാർ പാടിയത്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് മലയങ്കീഴിൽ നിന്നും ഗോപിക.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: യേശുദാസും എസ് ജാനകിയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം പനിനീർ പൂക്കൾ. രചന മങ്കുമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം ഇളയരാജ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് മരുതങ്കുഴിയിൽ നിന്നും അജേഷ്, സജേഷ് എന്നീ ശ്രോതാക്കളാണ്.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ചിത്രം അജ്ഞാതവാസം. ജയചന്ദ്രൻ പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് വൈക്കത്ത് നിന്നും അനീഷ്യ. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടിയും വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: എന്താലേ മാട്ടി ഹോം നീഡ്സിൽ പോണം.
4: എന്താ കാര്യം പറ?
3: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
5: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ചിത്രം കരുമാടിക്കുട്ടൻ, യേശുദാസ് പാടിയഗാനം, രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് കിളികൊല്ലൂർ നിന്നും വിഷ്ണു തമ്പി.

ചിത്രം കാന്തവലയം. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് നെയ്യാറ്റിങ്കര ആലമ്പൊറ്റയിൽ നിന്നും സന്ധ്യ സുധീഷ്. രചന ഏറ്റുമാനൂർ ശിവകുമാർ. സംഗീതം ശ്യാം.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ചിത്രം തട്ടകം, യേശുദാസ് പാടിയ ഗാനം, രജനി സംഗീതവും കൈതപ്രം. ഈ ഗാനം ആവശ്യപ്പെട്ടത് വണ്ടിത്തടത്ത് നിന്നും മോളി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ചിത്രം റോക്ക് ആൻഡ് റോൾ. മധു ബാലകൃഷ്ണൻ പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് പൂജപ്പുരം നിന്നും രവീന്ദ്രൻ നായർ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

0: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
1: പോയി എന്റെ പ്രൈസ് മണി.
2: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
0: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ.
1: എവിടെ?
0: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ.
1: RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ.
0: റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
1: നോ ബ്രോക്കറേജ്,
0: നോ ഹിഡൻ ഫീസ്.
1: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
0: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചിത്രം വെള്ളി നക്ഷത്രം. ചിത്രപാടിയ ഗാനം ആവശ്യപ്പെട്ടത് വയലിക്കട് നിന്നും സുരേഷ് ദേവ്. രചന എസ് രമേശൻ നായർ. സംഗീതം MJ ചന്ദ്രൻ.

ചിത്രം സത്യവാൻ സാവിത്രി, യേശുദാസ് പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് പാലോട് നിന്നും തുളസി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം സത്യം ശിവം സുന്ദരം. ബിജു നാരായണൻ പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് കൊല്ലം ആറ്റൂർ കോണത്ത് നിന്നും സജീഷ്, ശർമിള, ദേവേന്ദു എന്നീ ശ്രോതാക്കളാണ്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

ചിത്രം തൂവാന തുമ്പികൾ. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് കരകുളം എട്ടാങ്കല്ലിൽ നിന്നും ശാലിനി. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: സമയം 2 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗാദിന സംസ്ഥാനതല ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നു. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും യോഗാ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാതല യോഗദിന ആചരണം കളക്ടർ കെ സുധീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ആയുഷ് യോഗ പരിശീലകരുടെ നേതൃത്വത്തിൽ യോഗദിന പ്രചാരണ നടത്തവും യോഗാഭ്യാസ പ്രകടനവും സംഘടിപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ തുടങ്ങി. വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 6,550 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 10 ലക്ഷം രൂപ വായ്പ നൽകുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ ഗവൺമെന്റ് നിഷേധിച്ചു. പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. എറണാകുളം വൈറ്റില ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ 1.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. US വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാൻ പ്രതിനിധിയുമായി ആണവ വിഷയം, ഹോർമുസ് കടലിടുക്ക് തുടങ്ങിയവ സംബന്ധിച്ച് ചർച്ച നടത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. രാത്രി 12:30 ബെൽജിയം ഇറാൻ മത്സരം നടക്കും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക് കേൾക്കാം.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഹിറ്റ്ലർ. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. രചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്, യേശുദാസ് പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചിത്രം മാധവിക്കുട്ടി, ജയചന്ദ്രൻ പാടിയ ഗാനം, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ലംഹേ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചന്ദ്രശേഖറും സംഗീതയും പാടിയത്. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഇളയരാജ.

ചലച്ചിത്ര ഗാനമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 3 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരൈപ്പൂക്കൾ. ചിത്രം പടയപ്പ, ശ്രീനിവാസ്, നിത്യശ്രീ എന്നിവർ പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ചിത്രം രാജ കയ്യവച്ച. യേശുദാസും ചിത്രയും പാടിയ ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം പുതുപുതു വാർത്തകൾ, SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ചിത്രം ഇന്ത്യൻ, ഹരിഹരനും ഹരിണിയും പാടിയ ഗാനം.

0: സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പരിചരണം എങ്ങനെയാവണം എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനാറ്റോളജി വിഭാഗം എമിരിറ്റസ് പ്രൊഫസറും NHM കൺസൾട്ടന്റുമായ ഡോക്ടർ ശോഭ കുമാർ. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. ഒരു കുഞ്ഞിനെ മാസം തികയാത്ത കുഞ്ഞ് എന്ന് എങ്ങനെയാണ് തരംതിരിക്കുന്നത്?
3: സാധാരണയായി നമുക്കറിയാം, ഒരു ഗർഭകാലം പൂർണ്ണ ഗർഭം അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം 40 ആഴ്ചയാണ്. പക്ഷേ 37 മുതൽ 40 ആഴ്ച വരെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ടേം ബേബീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. 37 ആഴ്ചയിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ മാസം തികയാത്ത കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. എന്നാൽ ഈ കൂടുതലും 34 ആഴ്ചയ്ക്ക് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഗർഭധാരണത്തിൻ്റെ ആഴ്ചകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തരംതിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് 28 ആഴ്ചയ്ക്ക് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ്. പിന്നെ ഏകദേശം 28 തൊട്ട് 32 വരെയുള്ള കുഞ്ഞുങ്ങൾക്കും ഏകദേശം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പോൾ ഈ 34 ആഴ്ചയ്ക്ക് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ പ്രത്യേക പരിചരണം കൊടുക്കേണ്ടത്. പക്ഷേ 34 മുതൽ 37 വരെയുള്ള കുഞ്ഞുങ്ങളെയും നമ്മൾ പരിഗണിക്കണം. കാരണം ഇവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ മറ്റു കുഞ്ഞുങ്ങളെ, ഈ 28 ആഴ്ച 32 ആഴ്ച ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അത്രയും ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാകാറില്ല.
2: മാഡം, മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രസവാനന്തരം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്?
3: ഈ പറഞ്ഞതുപോലെ മാസം തികയുന്ന ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്പ് ചെയ്യുന്നത് നേരത്തെ ആണെങ്കിലും അവയുടെ പ്രവർത്തനം കാര്യക്ഷമമാകുന്നത് അവസാനത്തെ 3 മാസമാണ്. അപ്പോൾ ശരിക്കും ഒരു കുഞ്ഞ് പുറത്തിറങ്ങി സ്വന്തമായിട്ട് ശ്വസിച്ച് പാല് കുടിച്ച് ജീവിക്കണമെങ്കിൽ 37 ആഴ്ചയ്ക്ക് മുകളിൽ പോകണം. ഇതില്ലാതെ സുഖമായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് ഏതെങ്കിലും കാരണം കൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയോ കുഞ്ഞിന് വേണ്ടിയോ പുറത്തിറങ്ങുകയാണെങ്കിൽ കുഞ്ഞിന് ഒരുപാട് ബുദ്ധിമുട്ട് വരാം. ഒന്നാമത് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കാൻ തന്നെത്താനെ പറ്റില്ല. രണ്ടാമതായിട്ട് ശ്വസിക്കാൻ പറ്റില്ല. ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനവും വളർച്ചയും കുറവായിരിക്കും. പിന്നെ തന്നെത്താനെ പാല് ദഹിക്കാനുള്ള കഴിവ്, ഇതെല്ലാം വളരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകാം. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ തരംതിരിച്ച് ഇന്റൻസീവ് കെയറിൽ NICU അഡ്മിറ്റ് ചെയ്യേണ്ടി വരും.
2: മാഡം, അതുപോലെ തന്നെ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി നമുക്ക് എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്?
3: എപ്പോഴും നമ്മൾ പറയുന്നത് പ്രിവെൻഷൻ ആണ് ബെറ്റർ എന്നല്ലേ. അപ്പൊ ശരിക്കും ഒരു പ്രീ ടേം ബർത്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് 100% ഒരിക്കലും പ്രായോഗികമല്ല. അപ്പോൾ അഥവാ ഒരു 34 ആഴ്ചയ്ക്ക് താഴെ ഒരു പ്രസവം നടക്കുമെന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ഈ കുഞ്ഞിൻ്റെ ശ്വാസകോശം വികസിക്കുന്നതിനുള്ള ഇഞ്ചക്ഷൻ അമ്മയ്ക്ക് കൊടുക്കും. അതായത് ആൻറ്റിനേറ്റൽ സ്റ്റീറോയിഡ് എന്ന് പറയും. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ

0: പ്രായം, അതായത് എത്ര മാസം തികഞ്ഞു എന്ന് കണക്കാക്കി കുഞ്ഞിന് കൂടുതൽ NICU കെയർ വേണമെന്നുണ്ടെങ്കിൽ പ്രസവത്തിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ഒരു ടേർഷറി കെയർ ലെവൽ, അതായത് അടിസ്ഥാനപരമായിട്ട് ഇന്റൻസീവ് കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു ആശുപത്രിയിലേക്ക് മാറ്റുക. അങ്ങനെ സൗകര്യമുള്ള ഒരു ആശുപത്രിയിൽ പ്രസവം നടക്കേണ്ടതാണ് അത്യാവശ്യം. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് അത് സാധിച്ചില്ല എന്ന് വരികയാണെങ്കിൽ കുഞ്ഞിനെ കഴിയുന്നതും വേഗം സുരക്ഷിതമായിട്ട് ഇങ്ങനെയുള്ള ഒരു ICUയിലേക്ക് മാറ്റണം. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഈ NICUയിൽ അഡ്മിറ്റ് ചെയ്യും, അവർക്ക് വേണ്ട പരിചരണം കൊടുക്കും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ താപനില മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ വാർമർ കെയറോ ഇൻക്യുബേറ്റർ കെയറോ കൊടുക്കാം, ശ്വാസകോശം വികസിക്കാനുള്ള മരുന്ന് കൊടുക്കാം, ചെറിയ തോതിലോ വലിയ തോതിലോ വെന്റിലേറ്ററി സപ്പോർട്ട് കൊടുക്കണം, പിന്നെ പാല് കൊടുക്കാം. പാല് കുഞ്ഞ് വലിച്ചു കുടിക്കാൻ സാധ്യതയില്ല, അപ്പോൾ ട്യൂബിട്ട് കൊടുക്കാം. പിന്നെ മോണിറ്ററിങ്, അതാണ് ഏറ്റവും അത്യാവശ്യം. കുഞ്ഞിന് ഓരോ മണിക്കൂറിനും എന്തൊക്കെ ചേഞ്ച് വരുന്നു എന്നുള്ളത് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ നോക്കുകയും അതിനുള്ള പരിചരണം ചെയ്യുകയും വേണം. അപ്പോൾ ഒരു Level 3 ഇന്റൻസീവ് കെയർ അത്യാവശ്യമാണ്.
1: മാഡം, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു പ്രസവം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയുമ്പോൾ ഒരു ബ്രീഫിംഗ്, അതായത് കൗൺസിലിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിനേറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കാരണം കൊണ്ട് പ്രസവിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയാവുമ്പോൾ അവർക്കൊരു ഓപ്ഷൻ കൊടുക്കണം, അവിടെ പ്രസവിക്കുന്നോ അതോ ഈ ട്രാൻസ്പോർട്ട് ചെയ്ത് ന്യൂട്രോ ട്രാൻസ്പോർട്ടിൽ ടെർഷ്യറി കെയറിൽ പോയി പ്രസവിക്കുകയാണോ നല്ല അവരുടെ സൗകര്യമെന്ന് ഒരു തീരുമാനമെടുത്തതിന് ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ഈ കുഞ്ഞിപ്പോൾ സപ്പോസ് ഒരു 28 ആഴ്ചയുള്ള കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് ഏകദേശം 34 ആഴ്ച വരെ ഒരു ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. നമ്മളുടെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഒരു 34 ആഴ്ച അല്ലെങ്കിൽ 1.5 kg ആകുന്നത് വരെ കുഞ്ഞ് അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ ചെറിയ രൂപത്തിൽ ഈ കുഞ്ഞിന് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്, അവരുടെ ഫോളോ അപ്പ് എങ്ങനെയായിരിക്കും, എത്രയൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ചിലവ് എത്ര വരുന്നു എന്ന് പറയാം, സർക്കാർ ആശുപത്രിയിൽ അതില്ല. അപ്പോൾ അവർക്ക് അവരുടെ സാഹചര്യവും പരിസ്ഥിതിയും അനുസരിച്ചുള്ള ഒരു ചോയ്സ് കൊടുക്കണം, എന്നിട്ട് വേണം നമ്മൾ ഈ തീരുമാനം എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് NICUയിൽ അഡ്മിറ്റഡ് ആവുമ്പോൾ കുഞ്ഞിൻ്റെ അപ്പോഴത്തെ തൂക്കം, അപ്പോഴത്തെ അവസ്ഥ, ദിവസവും 2 നേരമെങ്കിലും നമ്മൾ കുഞ്ഞിൻ്റെ അവസ്ഥയെക്കുറിച്ച് ബ്രീഫ് ചെയ്യും. പ്രധാനമായിട്ടും കുഞ്ഞിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാകാം, അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം, എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ദിവസവും ദിവസവും മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ നമ്മൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത് എപ്പോഴാണോ അമ്മ നടക്കാൻ തുടങ്ങുന്നത്, അതായത് സാധാരണ പ്രസവം കഴിഞ്ഞാണെങ്കിൽ അന്ന് തന്നെ, സിസേറിയനാണെങ്കിൽ 3rd ദിവസമെങ്കിലും അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കുഞ്ഞിനെ കാണാം. ഈ ഇത്തവണത്തെ തന്നെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് തീം ഫാമിലി പാർട്ടിസിപ്പേഷനാണ്, അമ്മയ്ക്ക് ഒരു കീ റോളാണ് നമ്മൾ ഈ പരിചരണത്തിന് കൊടുക്കുന്നത്. ഇപ്പോൾ മിക്കവാറും ആശുപത്രിയിൽ MN ICU ആണ്, മദർ ആൻഡ് ന്യൂബോൺ ICU ആണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അമ്മയും കുഞ്ഞിനെയും അകാരണമായി ഒരു കാരണവശാലും സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അമ്മയുടെ പരിചരണം എപ്പോഴും കുഞ്ഞിന് വേണം.
1: മാഡം, ഇതിൽ ഒരു അമ്മയ്ക്ക് എത്രത്തോളം പങ്ക് വഹിക്കാനാവും എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ അതെ. അപ്പോൾ അമ്മയോട് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ആദ്യം നമുക്കൊരു ഇൻക്യുബേറ്റർ കെയർ വഴിയൊക്കെ നമുക്ക് താപനില പരിഹരിക്കാം, പക്ഷേ പാല് കൊടുക്കുന്നത് അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ആദ്യത്തെ ദിവസം Day 1 തന്നെ കുഞ്ഞിന് വേണ്ടി കൊളസ്ട്രം എക്സ്പ്രസ് ചെയ്യാം. നമുക്കറിയാമല്ലോ കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പാല്, അതിൽ ഇല്ലാത്ത ഗുണങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഘടനയും സ്വഭാവ എല്ലാം വ്യത്യാസമാണ്, രാവിലെയും വൈകുന്നേരവും വ്യത്യാസം വരും. അപ്പോൾ പ്രീറ്റേം ബേബിക്ക് കുറച്ചും കൂടെ ആവശ്യമാണ്. പ്രീറ്റേം മിൽക്കിൻ്റെ ഘടന സാധാരണ കുഞ്ഞുങ്ങളുടെ പാലിൻ്റെ അതിനെക്കാട്ടിലും വളരെ വ്യത്യാസമാണ്. അപ്പോൾ കുഞ്ഞിന് ആദ്യത്തെ ദിവസം തന്നെ പാല് കിട്ടണം എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുക. പിന്നെ അമ്മയുടെ ആരോഗ്യം പരിഗണിച്ച് 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും മുലപ്പാല് പിഴിഞ്ഞ് ICUയിൽ എത്തിക്കുക. അമ്മ എപ്പോഴാണോ നടക്കാൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെ അമ്മയ്ക്ക് വരാം. ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ അമ്മയ്ക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും NICUയിൽ വരികയും കുഞ്ഞിനെ കാണുകയും ചെയ്യാം. ഓൺലി തിങ് ഈസ് അമ്മ വളരെ വൃത്തിയായിട്ട് വരണം, ശുചിയായിരിക്കണം. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഇൻഫെക്ഷൻ കിട്ടാൻ പാടില്ല. അപ്പോൾ അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വരിക, കുഞ്ഞിനെ തലോടാം, കുഞ്ഞിനോട് സംസാരിക്കാം, കുഞ്ഞിനെ കാണാം. ഇതൊക്കെ ചെയ്യുമ്പോൾ പാലിൻ്റെ അളവും കൂടിക്കൂടി വരും. പിന്നെ അമ്മയും കുഞ്ഞുമായിട്ടൊരു ബോണ്ടിങ് വരും. കാരണം കുഞ്ഞ് അത്രയും നാൾ അമ്മയുടെ വയറിനകത്ത് കിടന്നതല്ലേ, കുഞ്ഞിന് അതിൻ്റെ അമ്മയുടെ ശബ്ദം അറിയാം, അതിൻ്റെ സംസാരിക്കുമ്പോഴുള്ള ആ മാറ്റങ്ങൾ അറിയാം. നമ്മളിപ്പോൾ മോണിറ്ററിൽ നോക്കിയാൽ തന്നെയും കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവലും ഹാർട്ട് ബീറ്റും ഒക്കെ വളരെ വളരെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ അമ്മയെ ഒരു

0: പങ്കാളിയാക്കും. അപ്പോൾ അമ്മയെ കുറച്ച് കുഞ്ഞ് ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും കുഞ്ഞിനെ ട്യൂബ് ഫീഡ് കൊടുക്കാൻ അമ്മയെ പഠിപ്പിക്കും, അതിൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ പഠിപ്പിക്കും, കുഞ്ഞിനെ സംസാരിക്കാൻ പറയും. ചിലപ്പോൾ ചില അമ്മയ്ക്കൊക്കെ നന്നായിട്ട് പാട്ട് പാടാൻ അറിയാമെങ്കിൽ അമ്മയോട് സംസാരിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാൻ പറയും. അപ്പോൾ കുഞ്ഞിന് അമ്മയുടെ ഒരു ബോണ്ടിങ്, തീരെ കുഞ്ഞാണെങ്കിൽ പോലും അമ്മ ഇറങ്ങിപ്പോകുമ്പം കുഞ്ഞ് അസ്വസ്ഥത പ്രകടിപ്പിക്കും, കരയാൻ തുടങ്ങും. അപ്പോൾ അമ്മ ഒരു കീ റോളാണ് ഈ പ്രീ ടേം ബേബീസിൻ്റെ പരിചരണത്തിലായിട്ടുള്ള. പിന്നെ അമ്മ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞ് സ്റ്റേബിൾ ആണെങ്കിൽ, ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും KMC, കാങ്കരൂ മദർ കെയർ, അത് കൊടുക്കും. അത് അമ്മയുടെ മാറിടത്തിൽ കുഞ്ഞിനെ വെച്ചിട്ട് എത്രത്തോളം അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം സമയം കൊടുക്കാൻ പറയും. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മൾ 5, വിഷൻ ഇമ്പ്രൂവ് ചെയ്യും, ഹിയറിംഗ് ഇമ്പ്രൂവ് ചെയ്യും, ടച്ച് ഇമ്പ്രൂവ് ചെയ്യും, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, മണം, ഇതെല്ലാം കുഞ്ഞിനെ ഇമ്പ്രൂവ് ചെയ്യും, ഏർലി ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കംഗാരു മദർ കെയർ കൊടുക്കാം. പിന്നെ അമ്മയ്ക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും എന്തൊക്കെയാണ് ഡേഞ്ചർ സൈൻസ്. ഈ കുഞ്ഞിനെ സാധാരണ ഒരു മാസം തികഞ്ഞ കുഞ്ഞിനെ എടുക്കുന്ന പോലെ അല്ല ഈ കുഞ്ഞുങ്ങളെ എടുക്കേണ്ടത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അത് പറഞ്ഞ് മനസ്സിലാക്കും, അവർക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ ഡേഞ്ചർ സൈൻസ്, അപായ സൂചനകൾ എന്തൊക്കെയാണ്, കുഞ്ഞ് ശ്വാസം നിർത്തുക, കുഞ്ഞിന് മഞ്ഞ നിറം വരിക, കൈകാലും ജന്നി പോലെ വരിക, വയറു പെരുക്കം വരിക, ഇങ്ങനെയുള്ള അപായ ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ ഒന്നിൽ ഉടനെ തന്നെ അടുത്ത ആശുപത്രിയിലോ നമ്മുടെ കാഷ്വാലിറ്റിയിലോ കൊണ്ടുപോകാൻ അവരെ പരിചരിക്കും. പിന്നെ ഡിസ്ചാർജിന് മുമ്പ് നമ്മൾ കൗൺസിൽ ചെയ്യും കുഞ്ഞിനെ. ഈ കുഞ്ഞുങ്ങൾക്ക് ഫോളോ അപ്പ് അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഒരു 2 വയസ്സ് വരെ കൃത്യമായ ഫോളോ അപ്പ് വേണം. അപ്പോൾ അവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് കൃത്യമായിട്ട് കൊടുക്കണം. സാധാരണ കുഞ്ഞുങ്ങൾക്ക് നമുക്കൊരു വിശ്വാസമുണ്ട് വെയിറ്റ് കുറഞ്ഞ കുഞ്ഞിനെ കുത്തിവയ്പ്പ് എടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെയല്ല, വെയിറ്റ് കുറഞ്ഞ കുഞ്ഞിനാണ് കൂടുതൽ അസുഖം വരുന്നത്. അപ്പോൾ സാധാരണ സർക്കാർ കൊടുക്കുന്ന കുത്തിവയ്പ്പുകൾക്ക് പുറമെ ഓപ്ഷണൽ വാക്സിൻസും കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ വിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രീ ടേം ബേബീസിന് നേത്രപടലത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവതിന് ഏകദേശം 40 ആഴ്ചയായിട്ട് കണ്ണ് രോഗ വിദഗ്ധൻ പറയുന്നത് പോലെ ചെക്കപ്പ് ചെയ്യണം. പിന്നെ ഹിയറിംഗ്, കേൾവി ടെസ്റ്റ് ചെയ്യണം, സ്കാൻ ചെയ്യണം. പിന്നെ മോട്ടോർ നാഴികക്കല്ലുകൾ, ഡെവലപ്മെൻ്റൽ മൈൽസ്റ്റോൺസ് എന്ന് പറയും, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ 2 വയസ്സ് വരെ കൊണ്ടുവരണം. അപ്പോൾ ഒരു ഒഴിവ് പറഞ്ഞും കുഞ്ഞിനെ ഫോളോ അപ്പിന് കൊണ്ടുവരാതിരിക്കാൻ പാടില്ല. ഇമ്മ്യൂണൈസേഷൻ കൊടുക്കണം. പിന്നെ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നുണ്ടോ, തലയുടെ ചുറ്റളവ് കൂടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും അമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അമ്മയാണ് ഒരു കീ റോള്. പക്ഷേ അതിന് പുറമെ നമ്മുടെ ഫാമിലി പാർട്ടിസിപ്പേഷൻ അത്യാവശ്യമാണ്.
1: മാഡം, ഫാമിലി പാർട്ടിസിപ്പേഷൻ കെയർ അഥവാ കുടുംബ പങ്കാളിത്തം, അതിന് എത്രത്തോളം പ്രാധാന്യം ഇക്കാര്യത്തിലുണ്ട് എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഒരു കുഞ്ഞിനെ, ഈ പ്രമായവസ്ഥം തികയാത്ത കുഞ്ഞിനെ നോക്കി ഫിസിക്കലായിട്ട് പറ്റുമെങ്കിലും ഇമോഷണലായിട്ടും ഫിനാൻഷ്യലായിട്ടും ഒരു സപ്പോർട്ട് വേണം. അതില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരു വർക്കിംഗ് അമ്മയാണെങ്കിൽ പോലും അമ്മയ്ക്ക് കുറച്ച് നാൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും അമ്മയ്ക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഫാമിലി ഉണ്ടെങ്കിലേ അമ്മയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാമിലി തന്നെയാണ് ആദ്യത്തെ പാർട്ടിസിപ്പേഷൻ അത്യാവശ്യം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് അമ്മയ്ക്കിപ്പോൾ കംഗാരു മദർ കെയർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അച്ഛന് കൊടുക്കാം, പിന്നെ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ അമ്മുമ്മയ്ക്കാണെങ്കിലോ സഹോദരിമാർക്കാണെങ്കിലും KMC കൊടുക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞിനെ ആരാണെങ്കിലും വളരെ ഹൈജീനിക്കായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ മുലപ്പാൽ കൊടുക്കുന്നതിലും അമ്മ എപ്പോഴും എൻകറേജ് ചെയ്യുക, അതിന് അവർക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാം.
1: മാഡം, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയ ശേഷം കുഞ്ഞിൻ്റെ പരിചരണം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇപ്പോഴും അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഒരു മാസം തികഞ്ഞ് പ്രസവിക്കുന്ന ഒരു കുഞ്ഞിനെക്കാട്ടിലും വളരെ വ്യത്യാസമാണ് ഈ മാസം തികയാത്ത കുഞ്ഞുങ്ങൾ. അവരുടെ എല്ലാം ഓർഗൻസ് ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്, ഇനിയും പല പല ചേഞ്ചേഴ്സ് വരും എന്ന് പറഞ്ഞാൽ അവരെ കൂടുതൽ നമ്മൾ പേടിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അവൾ അവരെ നല്ല വൃത്തിയായിട്ട്, ഇൻഫെക്ഷനാണ് ഒരു പ്രധാന പ്രശ്നം, അവർ പ്രതിരോധ ശക്തി കുഞ്ഞുങ്ങൾക്ക് വളരെ കുറവാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും കഴിയുന്നതും ഒരു പ്രത്യേക റൂമിൽ അമ്മയും അമ്മയുടെ ഒരു സഹായിയും മാത്രം കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുക. ഓരോ പ്രാവശ്യവും കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുമ്പം കൈ കഴുകണം, ഹാൻഡ് വാഷിങ് വളരെ ഇമ്പോർട്ടൻ്റ്, ഹാൻഡ് ഹൈജീൻ. പിന്നെ എന്തെങ്കിലും ശ്വാസകോശ രോഗങ്ങൾ വരുവാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക, കുഞ്ഞിനെ അടുത്ത് വെച്ചിട്ട് ചുമക്കുകയും തുമ്മുകയും ചെയ്യാതിരിക്കുക. പിന്നെ കഴിയുന്നതും പകരുന്ന രോഗങ്ങളുള്ള വിസിറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യുക. പിന്നെ കുഞ്ഞിനെ കൂടുതൽ തണുപ്പടിക്കാതെ നോക്കുക, ശരീര ഊഷ്മാവ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ തല ഉൾപ്പെടെ ശരീരം നന്നായിട്ട് പൊതിഞ്ഞു വയ്ക്കുക, ദിവസവും ദൂരെ കൊണ്ടുപോയി പുറത്ത് കിടത്തി കുളിപ്പിക്കേണ്ട

0: ആയിട്ട് അവർ നോക്കണം, ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. കൃത്യമായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. ഇത് ആദ്യത്തെ ഒരു വർഷം കൂടുതൽ പ്രാവശ്യം അവർക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ടെർഷറി കെയറിൽ തന്നെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ഒരു ആശുപത്രി അവർ കണ്ടുവയ്ക്കുക. ഒരു അത്യാവശ്യത്തിന് പോയി ഒരു ശിശുരോഗ വിദഗ്ധനെ കണ്ടാലും മതിയാവും.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി.
3: ഗാനവിസ്മയം.
4: ഒരു ഗാനത്തിന്റെ രചന, സംഗീതം, ആലാപനം, ചിത്രീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട അറിയാ കഥകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
5: ഗാനങ്ങളുടെ പിന്നാമ്പുറത്തെ കഥകൾ തിരയുന്ന ഗാനവിസ്മയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നണി ഗാനരംഗത്ത് KP ഉദയഭാനു നിറഞ്ഞു നിൽക്കുന്ന കാലം, അതായത് 1965 PN മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന റോസി എന്ന ചിത്രത്തിലെ പാട്ടുകൾ പാടാൻ ഉദയഭാനുവിനെ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. എല്ലാർ ഈശ്വരിയുമായി ചേർന്നുള്ള ഗാനം അദ്ദേഹം പാടി ശബ്ദലേഖനം ചെയ്തു കഴിഞ്ഞു. ഇനി അദ്ദേഹം ഒറ്റയ്ക്ക് പാടേണ്ട ഒരു പാട്ടുകൂടിയുണ്ട്. P ഭാസ്കരൻ എഴുതിയ ഗാനത്തിന് ഈണം പകരുന്നത് ജോബാണ്. ശങ്കരാഭരണം രാഗത്തിൽ സ്വരപ്പെടുത്തിയ ഗാനത്തിന്റെ റിഹേഴ്സൽ തൃപ്തികരമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞു. പിറ്റേന്നാണ് പാട്ടിന്റെ ശബ്ദലേഖനം നടക്കേണ്ടത്. ആ ദിവസമായപ്പോൾ ഗായകന് പനിയും കടുത്ത ജലദോഷവും. എത്ര ശ്രമിച്ചിട്ടും തലേന്നത്തെ പോലെ നന്നായി പാടാനാവുന്നില്ല. എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. ആ സന്ദിഗ്ധാവസ്ഥയിൽ ഗായകൻ തന്നെ ഒരു പോംവഴി നിർദ്ദേശിച്ചു. ആ ചിത്രത്തിനു വേണ്ടി മറ്റൊരു ഗാനം പാടിയ യേശുദാസ് ഈ ഗാനവും പാടട്ടെ. അങ്ങനെയാണ് ഇനി നാം കേൾക്കാൻ പോകുന്ന ഗാനം യേശുദാസ് പാടി റെക്കോർഡ് ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ നാഴികക്കല്ലായി മാറി. ഗാനം വളരെയേറെ ജനപ്രീതി നേടി.

പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് 2000 പുറത്തുവന്ന ചിത്രമാണ് മഴ. കവയത്രി ഒ വി ഉഷ മുംബൈ എഴുതിയ ഒരു കാവ്യശകലം സന്ദർഭത്തിന് ഇണങ്ങുമെന്ന് മനസ്സിലാക്കി സ്വന്തം ചിത്രത്തിനു വേണ്ടി ഗാനമാക്കുകയായിരുന്നു സംവിധായകൻ. ഒ വി ഉഷയാകട്ടെ, ഇതിനു മുമ്പ് 1971 ഇൻക്വിലബ് സിന്ദാബാദ് എന്ന ചിത്രത്തിനായി ഒരു ഗാനമെഴുതി ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ടതല്ലാതെ പിന്നീട് ചലച്ചിത്രത്തിനു വേണ്ടിയോ അല്ലാതെയോ പാട്ടുകളൊന്നും എഴുതിയിട്ടില്ലതാണ്. എന്തായാലും മോഹന രാഗത്തിൽ രവീന്ദ്രൻ സംഗീതം നൽകി ആശാജീമേനോൻ പാടിയ ആ ഗാനം അക്കൊല്ലം മികച്ച ഗാനരചനയ്ക്കും മികച്ച പിന്നണി ഗാനാലാപനത്തിനുമുള്ള 2 സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി. ഗാനവിസ്മയത്തിലെ അടുത്ത ഗാനം അതാകട്ടെ.

മലയാളത്തിൽ ആദ്യമായി ഒരു പ്രേതകഥ വെള്ളിത്തിരയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കൃതിയാണ് അതിനുവേണ്ടി തെരഞ്ഞെടുത്തത്. പി ഭാസ്കരൻ, എം എസ് ബാബുരാജ് കൂട്ടുകെട്ടിനായിരുന്നു ഗാനവിഭാഗത്തിന്റെ ചുമതല. 6 ഗാനങ്ങൾ ആ ചിത്രത്തിനു വേണ്ടി അവർ ഒരുക്കിക്കഴിഞ്ഞു. അവയുടെ ശബ്ദലേഖനം നടക്കുകയേ വേണ്ടു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൂടി സമ്മതത്തോടെ ചിത്രത്തിന് ഭാർഗവി നിലയം എന്നു പേരിട്ടു. തിരക്കഥയിൽ ഒരിടത്ത് ബഷീർ കാവ്യാത്മകമായി കുറിച്ചിട്ട വരികളിൽ സംവിധായകൻ എ വിൻസെന്റിന്റെ കണ്ണും മനസ്സും ഉടക്കി. ആ വരികൾ ഗാനമായി ചിത്രത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും. പ്രശ്നം ബാബുരാജിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഗദ്യമായതിനാൽ അത് ചിട്ടപ്പെടുത്തുക പ്രയാസമായിരുന്നു. ഒടുവിൽ ബഷീർ തന്നെ അതിന് പോംവഴി നിർദ്ദേശിച്ചു. ആ വരികൾ ഗാനരചയിതാവായ പി ഭാസ്കരൻ ഒന്ന് ചെത്തിമിനുക്കി ഗാനമാക്കട്ടെ. ഇന്ന് നാം കേൾക്കുന്ന ഗാനം അങ്ങനെ പറഞ്ഞതാണ്. കമുകര പുരുഷോത്തമനാണ് ആ ഗാനം പാടിയിരിക്കുന്നത്.

പ്രഭാഷണം ഒരു കലയാണെന്ന് തെളിയിച്ച ഒരാളാണ് യശശരീരനായ കണിയാപുരം രാമചന്ദ്രൻ. ഉച്ചഭാഷിണിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നർമ്മരസത്തിന്റെ അകമ്പടിയോടെ വാക്കുകൾ അനുസ്യൂതം ഒഴുകി വരുന്നത് അത്ഭുതത്തോടെയല്ലാതെ ആർക്കും കേട്ടിരിക്കാനാവില്ല. മലയാള ഭാഷയും സാഹിത്യവും ഐച്ഛിക വിഷയമായെടുത്ത് ബിരുദാനന്തര ബിരുദം നേടിയതുകൊണ്ടല്ല അദ്ദേഹത്തിന് അങ്ങനെയൊരു സിദ്ധി കൈവന്നത്, മറിച്ച് പരന്ന വായനയുടെ പരിണത ഫലമാണ്. അങ്ങനെയുള്ള അദ്ദേഹം അടുപ്പമുള്ള സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഏതാനും നാടക ചലച്ചിത്ര ഗാനങ്ങൾ എഴുതി. ആ രംഗത്ത് തന്റെ പ്രതിഭ തെളിയിക്കാൻ കഴിയുമെന്നും വിളംബരം ചെയ്യുന്നതായിരുന്നു ഈ ഗാനങ്ങൾ. 1980 പുറത്തിറങ്ങിയ യൗവനം ദാഹം എന്ന ചിത്രത്തിലെ ഈ ഗാനം ശ്രദ്ധിക്കുക. ഹരികാംബോജി രാഗത്തിൽ MG രാധാകൃഷ്ണൻ ഈണമിട്ട ഗാനം യേശുദാസാണ് പാടിയത്. രചനയുടെ സൗന്ദര്യം ഈ ഗാനത്തെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു.

മലയാളത്തിൽ അതുവരെ ഇറങ്ങിയ ഏറ്റവും മികച്ച ചിത്രമായിരിക്കണം ചെമ്മീൻ എന്നു മാത്രമല്ല, അതിലെ പാട്ടുകളും തികച്ചും വ്യത്യസ്തമായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു നിർമ്മാതാവായ കൺമണി ബാബുവിനും സംവിധായകനായ രാമു കരിയാട്ടിനും. അങ്ങനെയാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്താൻ ബംഗാളി ഹിന്ദി സംഗീത സംവിധായകനായ സലിൽ ചൌധരിയെ ആദ്യമായി മലയാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അന്ന് യേശുദാസ് പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തി നിന്നിട്ടും നേരിയ വിഷാദം കലർന്ന ഗാനം പാടാൻ മന്നാടെ തന്നെ വേണമെന്ന് രാമു കാര്യാട്ടിന് നിർബന്ധമായിരുന്നു. പാട്ടിന്റെ റിഹേഴ്സൽ പുരോഗമിക്കുമ്പോൾ മലയാള പദങ്ങൾ പലതും തനിക്ക് വഴങ്ങുന്നില്ലെന്ന സത്യം മന്നാടെ തിരിച്ചറിഞ്ഞു. എങ്കിലും ഒരു വിധത്തിൽ പാടിയൊപ്പിച്ച് അദ്ദേഹം വീട്ടിലെത്തി. മലയാളിയും കണ്ണൂർ സ്വദേശിനിയുമായ ഭാര്യ സുലോചനയെയും രണ്ടു മക്കളെയും അത് പാടിക്കേൽപ്പിച്ചു. അവർ മൂവരും മന്നാടെയുടെ മലയാള പദങ്ങളുടെ ഉച്ചാരണം കേട്ട് വാപൊത്തിച്ചിരിക്കാൻ തുടങ്ങി. താൻ പാടുന്നില്ലെന്ന് തീർത്തു പറഞ്ഞ ഭർത്താവിനെ ഭാര്യ അനുനയിപ്പിച്ചു. ഓരോ വാക്കിന്റെയും ഉച്ചാരണം അദ്ദേഹത്തെ അവർ പഠിപ്പിച്ചു. ആ ഗാനത്തിന്റെ ആശയം പത്നിയിൽ നിന്ന് ഗ്രഹിച്ച ഗായകൻ അത് പാടുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു. അങ്ങനെയാണ് ആ അതുല്യ ഗാനം പിറന്നത്.

തോപ്പിൽ ഭാസിയുടെ അശ്വമേധം എന്ന നാടകം കെ പി എസ് സി കേരളത്തിൽ അവതരിപ്പിക്കുമ്പോൾ കുഷ്ഠം ഒരു മാറാരോഗമായിരുന്നു. ആ രോഗത്തിന്റെ ഭീകരമായ അവസ്ഥയും അതുനിമിത്തം കഷ്ടപ്പെടുന്നവരെ സമൂഹം വിലക്കുകൾ കൽപ്പിച്ചു മാറ്റി നിർത്തുന്നതും മറ്റും ഉള്ളിൽ തട്ടുന്ന വിധത്തിൽ നാടകത്തിന് വിഷയമാക്കാൻ തോപ്പിൽ ഭാസിക്ക് കഴിഞ്ഞു. ആ നാടകത്തിനുവേണ്ടി ഗാനരചന നിർവഹിച്ചത് വയലാർ രാമവർമ്മയായിരുന്നു. ഇതിവൃത്തത്തിന്റെ അന്തസത്ത ശരിക്കും ഗ്രഹിച്ചുകൊണ്ടായിരുന്നു വയലാർ തൂലിക ചലിപ്പിച്ചത്. ഇതാ ഇങ്ങനെ.

ഇതേ നാടകം പിൽക്കാലത്ത് ചലച്ചിത്രമാക്കിയപ്പോൾ പാട്ടുകൾ എഴുതാനുള്ള ഭാഗ്യമുണ്ടായതും വയലാർ രാമവർമ്മയ്ക്കാണ്. നാടകത്തിലെ അതേ ഗാനസന്ദർഭം സിനിമയിലുമുണ്ടായി. വേണമെങ്കിൽ നാടകഗാനം ചലച്ചിത്രത്തിൽ പുനരവതരിപ്പിച്ച് ഗാനരചയിതാവിന് തന്റെ ജോലി എളുപ്പമാക്കാമായിരുന്നു. എന്നാൽ ഗാനരചന ഹരമായി കൊണ്ടുനടന്ന വയലാർ തികച്ചും വ്യത്യസ്തവും നാടകഗാനത്തെ വെല്ലുന്ന തരത്തിലുള്ളതുമായ ഒരു പാട്ടാണ് ചലച്ചിത്രത്തിനു വേണ്ടി സംഭാവന ചെയ്തത്. സംഗീതം ജി ദേവരാജൻ, ആലാപനം പി സുശീല.

പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനും നോവലിസ്റ്റുമായ എസ് കെ പൊറ്റേക്കാടിന്റെ കൊഹേരി എന്ന ആഫ്രിക്കൻ പശ്ചാത്തലമുള്ള നോവലിനെ അധികരിച്ച് മലയാളത്തിൽ നിർമ്മിച്ച ചിത്രമാണ് ഞാവൽ പഴങ്ങൾ. ആ ചിത്രത്തിന്റെ സംവിധായകനായ പി എം എ അസീസുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ ചില നിർമ്മാണ കാര്യങ്ങളുടെ മേൽനോട്ടം കവിയായ മുല്ലനേഴിക്കായിരുന്നു. ആ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരത്തിന് പുറമെ അതിന് ഗാനരചന നിർവഹിക്കാനുള്ള നിയോഗവും മുല്ലനേഴിക്ക് വന്നു ചേർന്നു. ആദ്യമൊക്കെ ഗാനരചനയോട് മുല്ലനേഴി മുഖം തിരിച്ചെങ്കിലും സുഹൃത്തായ സംവിധായകൻ പിടിമുറുക്കിയതോടെ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുകയായിരുന്നു. മദ്രാസിയിലെ മോറിസ് ഹോട്ടലിൽ ചെന്ന് താമസിക്കുമ്പോൾ മുല്ലനേഴിയുടെ ഉള്ളിൽ ഭയമായിരുന്നു നിറഞ്ഞു നിന്നത്. കുറെ എഴുതി നോക്കി, ഒന്നും തൃപ്തി വരാതെ കടലാസ് കീറിക്കളഞ്ഞു. ഒടുവിൽ ഏതാനും വരികൾ എഴുതി സംഗീത സംവിധായകൻ ശ്യാമിനെ ഏൽപ്പിച്ച് അദ്ദേഹം സ്വന്തം മുറിയിലേക്ക് മടങ്ങി. രണ്ടു ദിവസം കഴിഞ്ഞ് താൻ എഴുതിക്കൊടുത്ത വരികൾ ശ്യാം സംഗീതത്തിന്റെ അകമ്പടിയോടെ കേൾക്കാൻ കാതുകൂർപ്പിച്ചു ചെന്നു. ശ്യാം പാടുകയാണ്, കാട്ടുപെണ്ണിന്റെ ഞാവൽപ്പഴത്തിന്റെ കരളിനുള്ളിൽ സോപ്പാണ്. ഇത് കേട്ടതും മുല്ലനേഴി അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടി. കരളിനുള്ളിൽ ചോപ്പാണ് എന്നെഴുതി കൊടുത്തതാണ് മലയാളം അറിഞ്ഞുകൂടാത്ത ശ്യാം ചിട്ടപ്പെടുത്തി വന്നപ്പോൾ സോപ്പായി മാറിയത്. അത് തിരുത്തി യേശുദാസ് പാടിയപ്പോൾ ആ ചിത്രത്തിലെ ഏറ്റവും മികച്ച ഗാനമായി അത് മാറി.

മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ഒരു ദിവസം സംഗീത സംവിധായകനായ കെ രാഘവനെ ടെലിഫോണിൽ വിളിച്ചിട്ട് റഷ്യയിൽ നിന്നും കുറച്ച് സാംസ്കാരിക പ്രവർത്തകർ വരുന്നതിനാൽ അവരുടെ ബഹുമാനാർത്ഥം മാനാഞ്ചിറ മൈതാനത്ത് ഒരു പ്രത്യേക പരിപാടി അവതരിപ്പിക്കുമ്പോൾ നാടോടി സ്പർശമുള്ള ഒരു ഗാനം ചിട്ടപ്പെടുത്തി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന കെ രാഘവൻ കോഴിക്കോട് നിലയത്തിലെ നാടൻ പാട്ടുകളുടെ ശേഖരത്തിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തി നോക്കി. ഒടുവിൽ ആരെഴുതി എന്നറിയില്ലാത്ത രണ്ടു വരികൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എത്ര തപ്പി നോക്കിയിട്ടും അതിന്റെ ബാക്കി വരികൾ കിട്ടിയില്ല. ഒടുവിലാണ് കെ രാഘവന് ഒരു ഉപായം തോന്നിയത്. നാടകകൃത്തും ഉറ്റ സുഹൃത്തുമായ തിക്കോടിയൻ അന്ന് അവിടെ ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ലഭ്യമായ രണ്ടു വരികൾ ഏൽപ്പിച്ചു. ബാക്കി വരികൾ പിറ്റേന്ന് എഴുതിക്കൊണ്ടുവരണമെന്ന അഭ്യർത്ഥനയും മുന്നോട്ട് വെച്ചു. കെ രാഘവന്റെ പ്രതീക്ഷ അസ്ഥാനത്തായില്ല. ആദ്യത്തെ വരികൾക്ക് ചേർന്ന വരികൾ പുതുതായി എഴുതി ചേർത്ത് തിക്കോടിയൻ പിറ്റേന്ന് വന്നു. മാനാഞ്ചിറ മൈതാനത്ത് കെ രാഘവന്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം ആ ഗാനം പാടുകയും പിന്നീട് കടമ്പ എന്ന ചിത്രമെടുത്തപ്പോൾ പി എൻ മേനോന്റെ ആഗ്രഹപ്രകാരമാണ് കെ രാഘവനും കൂട്ടരും അതേ പാട്ട് വീണ്ടും പാടി റെക്കോർഡ് ചെയ്തതും ചലച്ചിത്രത്തിൽ ഉപയോഗിച്ചതും.

0: ഞാൻ കുന്നിന്റെ പാലമോളിൽ കൂമൻ മൂളണ നേരത്ത്,
1: കൂമൻ മൂളണ നേരത്ത്,
0: കൈര പൂക്കണ കന്നിപ്പാടത്ത് കാറ്റ് മൂളണ നേരത്ത്, ഊരാം കുന്നിന്റെ പാ

0: ചെക്കന് പൂതി വന്ന്,
1: ഓരൻ ചെക്കന് പൂതി വന്ന്,
0: ഓരൻ ചെക്കന്റെ കൂടെ പോകാൻ നീലി പെണ്ണിനും പൂതി വന്ന്,
1: നീലി പെണ്ണിനും പൂതി വന്ന്,
0: വേലക്കാവിലെ വേല കാണാൻ ഓരൻ ചെക്കന് പൂതി വന്ന്.

സമസ്യ, സമാവർത്തനം, സമന്വയം, സംഘഗാനം തുടങ്ങി അനേകം പ്രശസ്തങ്ങളായ നാടകങ്ങളുടെ രചയിതാവ്, ഹൈസ്കൂളിലെ മലയാളം അധ്യാപകൻ, മലയാള ഭാഷയോടും സാഹിത്യത്തോടും ഇഴപിരിയാത്ത ബന്ധം, സാഹിത്യ അക്കാദമിയുടേതുൾപ്പെടെ പുരസ്കാരങ്ങൾ. എന്നിട്ടും കെ എസ് നമ്പൂതിരി എന്ന എഴുത്തുകാരൻ ഗാനരചനയുടെ മാറ്റുരച്ചത് ഒരേയൊരു ചിത്രത്തിനുവേണ്ടി മാത്രം. പക്ഷേ ഭാഗ്യം അദ്ദേഹത്തെ തുണച്ചു. അതിലെ ഒരു ഗാനം ആസ്വാദകർ പെട്ടെന്ന് നെഞ്ചേറ്റി. 1978 പ്രദർശനത്തിന് വന്ന മുത്ത് എന്ന ചിത്രത്തിലെ വിഷാദഗാനം ഏറെ പേരുടെ ഹൃദയത്തിൽ ഇപ്പോഴും നൊമ്പരമായി അവശേഷിക്കുന്നു. പ്രതാപ് സിംഗ് മുൻകൂട്ടി തയ്യാറാക്കിയ ഈണത്തിനനുസരിച്ച് കെ എസ് നമ്പൂതിരി എഴുതിയ ഈ ഗാനം യേശുദാസും രാധാ വിശ്വനാഥും വെവ്വേറെ പാടിയിരിക്കുന്നു. റെക്കോർഡിംഗ് സ്റ്റുഡിയോയെ ആശ്രയിക്കാതെ തൃശൂർ നഗരത്തിലെ നടന നികേതൻ ഹാളിൽ വെച്ചാണ് ഇതുൾപ്പെടെ ഈ ചിത്രത്തിലെ എല്ലാ പാട്ടുകളുടെയും ശബ്ദലേഖനം നിർവഹിച്ചത് എന്ന സവിശേഷതയുമുണ്ട്.

ഡോക്ടറാകണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ച മകൻ. പക്ഷേ ഒരാവേശത്തിന്റെ പേരിൽ ആ മകൻ ചേർന്നത് പട്ടാളത്തിൽ. അവിടെ കുറച്ചുകാലം സേവനമനുഷ്ഠിച്ച ശേഷം മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹം മെഡിക്കൽ പ്രാക്ടീഷണറാകാൻ ശരിക്കും യോഗ്യത നേടിക്കഴിഞ്ഞിരുന്നു. പക്ഷേ അക്ഷരങ്ങളെ സ്നേഹിച്ച അദ്ദേഹം പിന്നീട് തെരഞ്ഞെടുത്തത് അധ്യാപക വൃത്തിയാണ്. വിദ്യാലയത്തിൽ കുട്ടികളെ പഠിപ്പിച്ചതോടൊപ്പം കവിതയും നോവലും നീണ്ടകഥയും ഒക്കെ എഴുതി ആളങ്ങ് പ്രശസ്തനായി. അതോടെ ചലച്ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതാൻ അദ്ദേഹം സ്വാഭാവികമായും നിയോഗിതനായി. അപ്പോഴും ഗാനരചന അദ്ദേഹത്തിന്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. സംവിധായകനായ എം കൃഷ്ണൻ നായർ പെട്ടെന്ന് ഒരു ദിവസം സ്വകാര്യ സംഭാഷണത്തിനിടയിൽ ആ വഴിക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതോടെയാണ് ശ്രമിച്ചാൽ അതും വഴങ്ങുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. അങ്ങനെ 1973 പ്രേക്ഷകർ കണ്ട യാമിനി എന്ന ചിത്രത്തിലൂടെ കാനം ഇജെ എന്ന നോവലിസ്റ്റ്, നീണ്ട കഥാകാരൻ, തിരക്കഥാകൃത്ത്, തികച്ചും അപ്രതീക്ഷിതമായി ഗാനരചയിതാവായി മാറി. ആ ചിത്രത്തിലെ 5 ഗാനങ്ങളും രചിച്ചത് അദ്ദേഹമാണ്. അവയ്ക്ക് സംഗീതം പകർന്നത് എം കെ അർജുനനാണ്. കൗതുകം തോന്നാം, കാനം ആകെ എഴുതിയ 5 ചിത്രങ്ങളിലെ 20 ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയത് എം കെ അർജുനനാണ്. കാനം ഇജെ രചിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഗാനം ഇതാ. ചിത്രം അവൾ വിശ്വസ്തയായിരുന്നു. യേശുദാസും വാണിജ്യറാമും വെവ്വേറെ പാടിയ ഗാനമാണിത്.

ഒരു ഗാനത്തിന്റെ രചന, സംഗീതം, ആലാപനം, ചിത്രീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട അറിയാ കഥകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഗാനവിസ്മയമാണ് ഇതുവരെ കേട്ടത്. രചന ടി പി ശാസ്തമംഗലം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം കളിയാട്ടം, ഭാവന രാധാകൃഷ്ണൻ പാടിയ ഗാനം, രചനയും സംഗീതവും കൈതപ്രം.

0: സമയം 5 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ഗോത്രസമൂഹങ്ങളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മധ്യപ്രദേശിലെ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗയ്ക്ക് ജാതി മത വർണ്ണ വിവേചനങ്ങളില്ലെന്ന് ആരോഗ്യമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. അടുത്ത മാസം 3-ന് ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. പ്ലസ് 1 പ്രവേശനത്തിന്റെ മെരിറ്റ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2nd അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 മണി വരെ നടക്കും. കാർഷിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള 15-അംഗ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബുംറയും ടീമിൽ തിരിച്ചെത്തി. അടുത്ത മാസം 14-ന് ആരംഭിക്കുന്ന പര്യടനത്തിൽ ശുഭ്മൻ ഗിൽ ടീമിനെ നയിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

ഞായറാഴ്ചയുടെ സുന്ദരമായ ഈ വൈകുന്നേരം പാട്ടുകൾ കേൾക്കാൻ റെഡിയായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചലച്ചിത്ര ഗാനങ്ങളുമായി ഇതാ അനന്തപുരി FM റെഡിയാണ്.

0: ലിയോ എന്ന ചിത്രത്തിന് വേണ്ടി ദീപക് റാം എഴുതി, അനിരുദ്ധ് സംഗീതം നൽകി, എൽ വി രേവൻ, വിജയ് എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: കല്യാണരാമൻ എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. പാടിയത് എം ജി ശ്രീകുമാർ, അഫ്സൽ. കൈതപ്രത്തിന്റെ രചന, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ശബരീഷ് വർമ്മ എഴുതി, അർക്കാഡോ സംഗീതം നൽകി, മാളവിക സുന്ദർ പാടിയ ഗാനം, ചിത്രം വാഴ 2.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടിയും വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: മേഘ സന്ദേശം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ പാടിയിരിക്കുന്നു. എസ് രമേശൻ നായരുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: അതിരടി എന്ന ചിത്രത്തിലെ ഗാനം ഫിജോ പാടിയത്, സുഹേൽ കോയയുടെ വരികൾ, വിഷ്ണു വിജയുടെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: വിനായക് ശശികുമാർ എഴുതി, വിഷ്ണു വിജയ് സംഗീതം നൽകി, ആന്റണി ദാസൻ പാടിയ ഗാനം ചിത്രം അമ്പിളി.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: ബെന്നി ദയാലും സംഘവും പാടിയ ഗാനം. ചിത്രം കാര്യസ്ഥൻ. കൈതപ്രത്തിന്റെ രചന ബെനി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

ബോംബെ മാർച്ച് 12 എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ, സോണി സായ്, സുധീഷ് എന്നിവർ പാടിയിരിക്കുന്നു. റഫീഖ് അഹമ്മദിന്റെ വരികൾ, അഫ്സൽ യൂസഫിന്റെ സംഗീതം.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: അനിൽ പനച്ചൂരൻ എഴുതി, ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി. ജാസി ഗിഫ്റ്റ്, മഞ്ജരി, രാജലക്ഷ്മി എന്നിവർ പാടിയ ഗാനം. ചിത്രം ചൈന ടൗൺ.

ജിയോ പോളിൻ്റെ ഗാനരചന, ജാക്സ് ബിജോയുടെ സംഗീതം, അജയ് ശ്രാവൺ, കേശവ് വിനോദ്, സുനിൽ കുമാർ എന്നിവർ പാടിയ ഗാനം. ചിത്രം ക്വീൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ്, രാധിക തിലക് എന്നിവർ പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. അടുത്ത മാസം 1-ന് ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. പ്ലസ് 1 പ്രവേശനത്തിന്റെ മെരിറ്റ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2-ാം അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 മണിവരെ നടക്കും. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മൻ ഗില്ലാണ് ക്യാപ്റ്റൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിനെ എതിരില്ലാതെ 2 ഗോളിന് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, റബ്ബർ, കാപ്പി, ഏലം എന്നിവയുടെ പുനരുജ്ജീവന പദ്ധതി, അഞ്ജിത് RS നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. ഏഴ് 20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ, MKS ശിവ, MKS നടരാജൻ എന്നിവർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, ഇഞ്ചക്കാട് KN കേശവപിള്ള അവതരിപ്പിച്ചത്, 11:05 വിവിധ് ഭാരതിയറിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, 12:00, ഉച്ചയ്ക്ക് 2:00, വൈകിട്ട് 5:00, 6:00, 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ചങ്ങമ്പുഴയുടെ ദേവി എന്ന കവിത, ആലാപനം PV പ്രീത, ഉദയഗീതം പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരുന്നു. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിലെന്ന് ഗ്രാമകേരളം. 7:15 ആരണ്യകം, ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 56 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം. ഒൻപത് മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 12:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു. 11:00 ഹലോ ആകാശവാണി, ഉന്നത വിദ്യാഭ്യാസം ഇഗ്നോവിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ TR സത്യകീർത്തി മറുപടി നൽകുന്നു. ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയിപ്പൂക്കൾ, 12:40 പ്രകാശധാര, കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ, ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര VR മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ.

45 തിരയിപ്പൂക്കൾ, 3 മണിക്ക് വെള്ളി വെളിച്ചം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4 മണിക്കും 5 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പ്രോഗ്രാം, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന വീട്ടമ്മ അനിത എം കാസിമുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. ഏഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധ കൊല്ലം ജി എസ് ബാലമുരളി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ആനന്ദ് ആർ ജയറാം വയലിൻ, എൽ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഖടം, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. അനൂപ് മേനോന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ചുനക്കര രാമൻകുട്ടി എഴുതിയ ശ്യാം സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം എന്നു നാഥന്റെ നിമ്മി.
3: സന്ധ്യകളെ വൈശാഖ സന്ധ്യകളെ, തങ്കത്തോടയുമേലസുമായി

ഭക്ത ഹനുമാൻ എന്ന ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. പാടിയത് വാണി ജയറാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണമൂർത്തിയുടെ സംഗീതം. സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇത് സന്ധ്യാഗീതത്തിൻ്റെ സമയം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2nd കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗാ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ മാനസിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന യോഗ ആഘോഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ നേതൃത്വം നൽകി. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച. 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്ത മാസം 1st ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, എസിയിൽ നിന്നും വെള്ളം വിഴുന്ന ട്രേ ഉണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്. ഫ്രിഡ്ജിന്റെ പുറയിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: കൊതുകു വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് സംഘടിപ്പിക്കുന്ന ഡ്രൈ ഡേ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സ്കൂളുകളിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചകളിലും എന്നിങ്ങനെയാണ് ഡ്രൈ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് വെളിയിൽ കാണപ്പെടുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയരുത്. ഈഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരീരമാസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പൊരുട്ടുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോട്ടയത്ത് നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിൽ എയിംസിനായുള്ള സാധ്യതകൾ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്കോ നാളെ തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആംബുലൻസ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി തുടങ്ങിയവയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും DME നാളെ സന്ദർശനം നടത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ കൊച്ചിയിലെത്തും. പാലാരിവട്ടം ദി റെനൈ കൊച്ചിൻ ഹോട്ടലിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപമുള്ള സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. തമിഴ്നാട്, മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. ഇന്ന് രാത്രി ആദ്യ വിമാനം എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മദീനയിൽ നിന്ന് ഫ്ലൈ അദീൽ എയർലൈൻസിന്റെ വിമാനം രാത്രി 11:30 കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. July 1 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉണ്ടാവുക. ഓരോ വിമാനത്തിലും 350 യാത്രക്കാരുണ്ടാകും. 28 3 സർവീസുകളും 30 July 1 2 സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. July 1 പുലർച്ചെ 4 അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4519 ഹജ്ജിന് പോയത്.
0: FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 ആതിഥേയരായ ന്യൂസിലൻഡിനെ എതിരില്ലാത്ത 2 തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത നേടി. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. ത്രിരാഷ്ട്ര സീരീസ് പുരുഷ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 66 പരാജയപ്പെടുത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 നഷ്ടത്തിൽ 377 നേടിയിരുന്നു. വൈഭവ് സൂര്യവംശി 94 നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 48 ഓവറിൽ 311 എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. 22,00,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. May 3 നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന് ആരോപണം ഉയർന്നതിനാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗ ദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശ രാജ്യങ്ങളും. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: എന്തായാലും എം ആർ ടി ഹോംനീഡ്സിൽ പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാലാ.

0: സന്ധ്യാഗീതം ഇനി വീണ്ടും നാളെ വൈകുന്നേരം 6:20 കേൾക്കാം. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. പുറമേയുള്ള സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും ആഗ്രഹിച്ചതുപോലെ ആയിരിക്കണമെന്നില്ല. ഏതൊന്നിനെയും സമാധാനത്തോടെ സ്വീകരിച്ച് വിധിയെ നിങ്ങൾക്കനുസൃതമായി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചിന്തിക്കുക. ചെറുതാണെങ്കിലും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മാതൃകയാകുന്നത് സംതൃപ്തി കൈവരിക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജവും പകർന്നു നൽകും. ഇന്നലെകളിൽ നിന്ന് പാഠമുൾക്കൊള്ളുകയും ഇന്നിനെ പരമാവധി ആസ്വദിക്കുകയും നല്ല നാളേക്കായി തയ്യാറെടുക്കുകയും ചെയ്യുക. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി റബ്ബർ, കാപ്പി, ഏലം എന്നിവയുടെ പുനരുജ്ജീവന പദ്ധതിയെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യമുണ്ട്, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ശുദ്ധജലത്തിൽ വളർത്തുന്ന കട്ട്ല മത്സ്യം ആഹാര സമ്പാദനത്തിന് മത്സ്യക്കുളത്തിന്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്? ചോദ്യം കേട്ടല്ലോ, ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർഷകന് കൈത്താങ്ങായി സഹായമായി എന്തെങ്കിലുമൊക്കെ ലഭിച്ചാൽ കൃഷിയിൽ അത് ഒരുപാട് ഗുണം ചെയ്യും. കർഷകർക്ക് ആവശ്യമായ നിരവധി പദ്ധതികൾ ഇന്നുണ്ട്. വരുമാനം കൂടുതൽ ലഭ്യമാക്കാൻ ഈ പദ്ധതികൾ പ്രയോജനപ്പെടുത്താം. റബ്ബർ, കാപ്പി, ഏലം എന്നിവയ്ക്കായുള്ള പുനരുജ്ജീവന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരുന്നത് വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറും കേര പദ്ധതിയുടെ പ്ലാന്റേഷൻ സ്പെഷ്യലിസ്റ്റുമായ ശ്രീ അഞ്ജിത് ആർ എസ് ആണ്.
1: കേര പദ്ധതി വേൾഡ് ബാങ്ക് സഹായത്തോടുകൂടി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. 2,365 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇതിൽ കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധക വിപണന ശൃംഖല നവീകരണ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ചെറുക്കുന്ന രീതിയിലുള്ള കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ കാലാവസ്ഥ അതിജീവന ശേഷിയുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കിക്കൊണ്ട് കൃഷിയിൽ കൂടുതൽ വരുമാനം നേടുക, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വായ്പ സഹായങ്ങൾ കൂടെ ലഭ്യമാക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഇതിൽ പല പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് സംസ്ഥാനത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 3 വൃക്ഷ വിളകളുടെ പുനരുജ്ജീവനമാണ്. റബ്ബർ, കാപ്പി, ഏലം എന്നീ വിളകളാണ് നമ്മൾ കേര പദ്ധതിയുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള 3 വിളകളാണ്. അതിൽ റബ്ബർ, അതിന്റെ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായിട്ട് പുനർനടീൽ ധനസഹായമാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് റബ്ബർ മാർക്കറ്റിലെ വളരെയധികം താഴ്ന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഉൽപാദനം വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഉൽപാദന ക്ഷമത കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് ധനസഹായം നൽകിക്കൊണ്ട് റബ്ബറിന്റെ പുനർനടീൽ നടപ്പിലാക്കിക്കൊണ്ട് കൂടുതൽ ഉൽപാദനം അല്ലെങ്കിൽ വരുമാനം കർഷകർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ 5 ഹെക്ടർ വരെ വരുന്ന കർഷകർക്കാണ് ഇതിന്റെ പ്രധാനമായിട്ടും ധനസഹായം ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ചെറുകിട നാമമാത്ര കർഷകർക്കാണ് കേര പദ്ധതിയിൽ മുൻതൂക്കം നൽകുന്നത്. 75,000 രൂപ 1 ഹെക്ടറിന് നമ്മൾ ധനസഹായം ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ റബ്ബർ ബോർഡിന്റെ റിസർച്ച് സെന്ററുകളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 20 വർഷം കൊണ്ടാണ് നമ്മൾ ഓരോ തൈകളും അല്ലെങ്കിൽ ഓരോ വിത്തിനങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആ തൈകൾ നമ്മൾ കേര പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്ങുകളും, എങ്ങനെ റബ്ബർ നടാം, ഏതൊക്കെ അളവുകളിലാണ് അല്ലെങ്കിൽ ഇടവേളകളിലാണ് നമ്മൾ തൈകൾ നടേണ്ടത്. റബ്ബർ ബോർഡ് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് റബ്ബറിന്റെ ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള പിന്തുണകളെല്ലാം തന്നെ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റബ്ബർ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പാർട്ണറായിട്ട് നമ്മൾ റബ്ബർ ബോർഡിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റബ്ബർ ബോർഡിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ട്രെയിനിങ്ങുകളെല്ലാം തന്നെ നടത്തുന്നത്. അപ്പോൾ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ ട്രെയിനിങ്ങുകൾ വഴി നടപ്പിലാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റബ്ബർ ബോർഡിന്റെ കണക്ക് പ്രകാരം 1 സെന്റിൽ 2 റബ്ബർ തൈകളാണ് വയ്ക്കാവുന്നത്. കർഷകർക്ക് ട്രെയിനിങ് നടത്താൻ പോകുമ്പോൾ കർഷകർക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. കർഷകർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും നമ്മുടെ അപ്പൂപ്പനും എല്ലാം റബ്ബർ കൃഷികൾ ചെയ്ത്

പരിശീലനമുണ്ട്, വളരെയധികം ഉൽപ്പാദനം നേടിയിട്ടുണ്ട് എന്നിരുന്നെങ്കിൽ പോലും നമുക്ക് ഒരു സെന്റിൽ എത്ര തൈകൾ വയ്ക്കാം, ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. കർഷകൻ നേരിട്ട് ഒരു ജെ സി ബി ഡ്രൈവറടുത്ത് പോയി ചെന്ന് എന്റെ തോട്ടത്തിൽ റീപ്ലാന്റേഷൻ ചെയ്യണം അല്ലെങ്കിൽ പുനർനടീൽ നടത്തണം എന്ന് പറയുമ്പോൾ അദ്ദേഹം നിലവിൽ റബ്ബർ തൈകൾ അവിടെ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ പിഴുതു മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് കുഴികളെടുത്ത് ലെവൽ ചെയ്ത് അതെല്ലാം ചെയ്യും. പക്ഷേ എത്ര അളവുകളിലാണ് ഈ കുഴികൾ എടുക്കേണ്ടത്, എത്ര ലെവലിലാണ് എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഒരു സെന്റിൽ രണ്ട് തൈകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹെക്ടറിൽ 450 മുതൽ 550 തൈകൾ വരെയാണ് ആവറേജ്, ഒരു 500 തൈകൾ എന്നുള്ള കണക്കിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ കർഷകന് കിട്ടുന്ന വിളവുകൾ വരുന്ന വർഷങ്ങളിൽ വളരെയധികം കുറയും. അപ്പോൾ നമ്മൾ നടീൽ മുതൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെ അടിവളങ്ങൾ ഉപയോഗിക്കാം, രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പെസ്റ്റിസൈഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കർഷകർക്ക് കൊടുത്തുകൊണ്ടാണ് പുനർനടീലിലോട്ട് അവരെ കൊണ്ടുവരിക. അതിനു പുറമെ നമ്മൾ ഒരു ഹെക്ടറിന് 75,000 രൂപയാണ് നമ്മൾ ഗ്രാൻഡായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 2 വർഷങ്ങളിലായിട്ടായിരിക്കും കൊടുക്കുക. നമ്മുടെ കേര പദ്ധതിയുടെ കാലാവധി 2025 മുതൽ 2029 നവംബർ വരെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ റബ്ബറിൻ്റെ റീപ്ലാന്റേഷൻ ഗ്രാൻഡുകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 3000 കർഷകർക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് അപേക്ഷകൾ കൂടെ നമ്മൾ ഈ വർഷം കൊടുക്കാനുണ്ട്. ഈ വർഷത്തെ അപേക്ഷകൾ നമ്മൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ 6 ജില്ലകളിലായിരുന്നു നമ്മൾ റീപ്ലാന്റേഷൻ ഗ്രാൻഡ് കൊടുത്തിരുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കൊടുത്തിരുന്നത്. ഈ വർഷം മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ റബ്ബറിന് വേണ്ടിയിട്ടുള്ള റീപ്ലാന്റേഷൻ ഗ്രാൻഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കൈത്താങ്ങ് സഹായങ്ങളും, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ ചെയ്തു കൊടുക്കുക, അവരുടെ ഫീൽഡുകൾ പോയി ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യുക എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കേര ഫീൽഡ് ഓഫീസർമാർ എന്ന് പറയുന്ന BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി ഹോൾഡേഴ്സിനെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. നിലവിൽ 6 ജില്ലകളിലായിട്ട് 31 പേരെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ മുഖാന്തരമായിരിക്കും നമ്മൾ കർഷകരെ സമീപിക്കുകയും കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഈ ഗ്രാൻഡുകൾ വിതരണം ചെയ്യുകയും ചെയ്യുക. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കെൽട്രോണിൻ്റെ സഹായത്തോടുകൂടി നമ്മളൊരു പോർട്ടൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കേര പ്ലാന്റേഷൻ പോർട്ടൽ എന്നാണ് അത് അറിയപ്പെടുക. ആ പോർട്ടലിലേക്ക് കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ മാൻഡേറ്ററി അല്ല, എന്നിരുന്നാലും അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, എവിടെയാണ് അദ്ദേഹത്തിന് ട്രെയിനിങ് വേണ്ടത് ആ വില്ലേജ് കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ വില്ലേജിലേക്ക് ട്രെയിനിങ്ങിനേക്ക് വേണ്ടി ക്ഷണിക്കുകയും ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമായിരിക്കും കർഷകർക്ക് അപേക്ഷ വയ്ക്കാൻ കഴിയുക. അത് പ്രത്യേകിച്ച് വേൾഡ് ബാങ്കിന്റെ നിഷ്കർഷയുണ്ട്. കൃത്യമായിട്ടും സാങ്കേതികമായിട്ടുള്ള ട്രെയിനിങ്ങിൽ കഴിഞ്ഞ ശേഷം മാത്രം കർഷകർ പുനർനടീലിലേക്ക് വേണ്ടി പോവുക എന്നുള്ള ഒരു നിയന്ത്രണം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നത് പുനർനടീലിന് മുന്നേ തന്നെ നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനെ അപേക്ഷിക്കുന്നവർക്ക് 75,000 രൂപ ഗ്രാൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പരമാവധി 2 ഹെക്ടർ വരെയുള്ള അപേക്ഷകളായിരിക്കും നമ്മൾ ഇതിൽ പരിഗണിക്കുക. 5 ഹെക്ടർ വരെയുള്ള റബ്ബർ കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. 2 ഹെക്ടർ വരെ ആയിട്ട് നമ്മുടെ ഗ്രാൻഡുകൾ ചുരുക്കിയിട്ടുണ്ട്. അതായത് ഒരു കർഷകന് 2 ഹെക്ടർ കൃഷി ചെയ്തു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ ഗ്രാൻഡ് ലഭിക്കും. റബ്ബർ നഴ്സറികൾക്കുള്ള ഒരു സ്കീം കൂടെ നമ്മൾ കേരളയിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലാവസ്ഥാ വ്യതിയാനം അതിജീവിക്കുന്ന തരത്തിലുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അത്യുൽപാദന ശേഷിയുള്ള തൈകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് റബ്ബർ നഴ്സറികൾ ചെയ്യുന്ന കർഷകർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്, അതായത് അദ്ദേഹത്തിന് ഒരു സ്റ്റോർ റൂം വേണം, അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം വേണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പോളി ഹൗസ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മുടക്കുന്ന തുകയുടെ 75% വരെ നമുക്ക് ഗ്രാൻഡ് കൊടുക്കാൻ പറ്റും. പരമാവധി 600,000 രൂപ വരെ നമുക്ക് ഗ്രാൻഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 30 നഴ്സറികൾക്ക് 600,000 രൂപ ഗ്രാൻഡ് വെച്ച് 180 ലക്ഷം രൂപയാണ് നമ്മൾ ഈ പദ്ധതിയുടെ വിഹിതമായിട്ട് നിലവിൽ നടപ്പിലാക്കി വരുന്നത്. ഇനി അധിക സഹായമായിട്ട് നമ്മൾ ചെയ്യുന്നത് പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി. ഈ സ്കീം വഴി വായ്പ എടുക്കുന്ന കർഷകർക്ക് സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കൃഷി വായ്പയ്ക്ക് ഗ്യാരണ്ടി സിസ്റ്റങ്ങളൊന്നും തന്നെ നിലവിലില്ല. അപ്പോൾ കേര പദ്ധതിയുടെ ഭാഗമായിട്ട് 100 കോടി രൂപ നിക്ഷേപിച്ചുകൊണ്ട് ഒരു പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നബാർഡിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള നാബ് സംരക്ഷൺ വഴിയാണ് ഈ പദ്ധതി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ എഗ്രിമെന്റും മറ്റു കാര്യങ്ങളും ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ ഈ 100 കോടി രൂപ കർഷകരുടെ ക്ഷേമ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു ട്രസ്റ്റ് ഫണ്ടായിട്ട് രൂപീകരിക്കുകയും ഈ ട്രസ്റ്റ് ഫണ്ടിന്റെ സഹായത്തോടുകൂടി ജാമ്യമില്ലാതെ കർഷകർക്ക് വായ്പ ലഭ്യമാകുകയും ഇനി എന്തെങ്കിലും കാരണവശാൽ കർഷകർക്ക് ഈ വായ്പ തിരിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാങ്കിനുണ്ടാകുന്ന നഷ്ടങ്ങൾ ഈ ട്രസ്റ്റ് ഫണ്ട് വഴി നമുക്ക് നികത്താനും കഴിയും. കർഷകന് ഭാവിയിൽ ഈ വായ്പ

കർഷകന് നമുക്ക് ഗ്രാന്റ് കൊടുക്കാൻ കഴിയും. 8 ഹെക്ടർ വരെയുള്ള കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. 2 ഹെക്ടർ വരെയാണ് പരമാവധി നമ്മൾ ഗ്രാന്റ് ലിമിറ്റ് ചെയ്തിരിക്കുക. 1 ലക്ഷം രൂപയാണ് നമ്മൾ പുനർനടീലിന് വേണ്ടിയിട്ടുള്ള ഗ്രാന്റുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ആദ്യത്തെ വർഷം 50,000 രൂപയും രണ്ടാമത്തെ വർഷം 50,000 രൂപയായിട്ടായിരിക്കും കൊടുക്കുക. ആദ്യ വർഷം വെച്ചിട്ടുള്ള തൈകളെല്ലാം തന്നെ കർഷകർ കൃത്യമായിട്ട് നല്ല കൃഷിരീതികൾ പരിപാലിച്ചുകൊണ്ട് അത് നിലനിർത്തുന്നു എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ രണ്ടാമത്തെ വർഷം 50,000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. കൃഷി നിലനിന്നു പോവുക, സുസ്ഥിരമായിട്ടുള്ള കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക, ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കർഷകർക്കുള്ള ട്രെയിനിങ്ങുകളും നിർബന്ധിത ട്രെയിനിങ്ങുകൾ തന്നെയാണ്. അവിടെ നമ്മൾ സ്പൈസസ് ബോർഡിന്റെ സഹായത്തോടുകൂടി ഈ ഏലം കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിരീതികളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏലത്തിലെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ പെസ്റ്റിസൈഡ്സിന്റെ യൂസേജ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ യൂസേജ് വളരെയധികം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ എല്ലാ കർഷകർക്കും കൃത്യമായിട്ടും നല്ല കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിർബന്ധിതമായിട്ട് എല്ലാ കർഷകർക്കും ലഭ്യമാക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ്. ഇപ്പോൾ ഉദ്ദേശം 22,000 കർഷകർക്ക് നമുക്ക് ഈ ട്രെയിനിങ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം എന്നുള്ള ഒരു കണക്കിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 7,000 കർഷകർക്ക് നമുക്ക് ഗ്രാന്റ് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. ഇവിടെയും നമ്മുടെ നഴ്സറികൾക്ക് വേണ്ടിയിട്ട് ഗ്രാന്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ റബ്ബറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കൃത്യമായിട്ട് പ്രത്യേകിച്ചൊരു നഴ്സറിയായിട്ട് തന്നെ നമുക്ക് കണക്കിലെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കർഷകരായിരിക്കും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പുനർനടീലിന് വേണ്ടിയിട്ടുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുക. അപ്പം അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരിന് ഒരു തൈക്ക് 4 രൂപ വെച്ച് നമ്മൾ സബ്സിഡി ആയിട്ട് ഒരു വർഷത്തേക്ക് 2 ഹെക്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള റീപ്ലാന്റേഷന് വേണ്ടി വരുന്ന 2,500 തൈകൾക്ക് വേണ്ടിയിട്ടുള്ള 10,000 രൂപ നമുക്ക് ഗ്രാന്റ് കൊടുക്കാൻ കഴിയും. SC/ST കർഷകർക്ക് നമുക്കത് 22,500 രൂപ വരെയായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്നു വേണ്ടിയിട്ട് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഏജൻസികളുണ്ട്. സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഫാർമർ ഗ്രൂപ്പുകൾക്കായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകനായിരിക്കാം. അങ്ങനെ കൃഷി ചെയ്ത് സർട്ടിഫിക്കേഷൻ നേടുന്ന ഒരു കർഷകന് നമുക്ക് 4 വർഷത്തേക്ക് ഈ സർട്ടിഫിക്കേഷൻ കോസ്റ്റിന്റെ നിശ്ചിത ശതമാനം തുകകൾ റീഇംബേഴ്സ് ചെയ്ത് തിരികെ കൊടുക്കും. അതായത് നിലവിലുള്ള കണക്കനുസരിച്ച് 2.25 ലക്ഷം രൂപയാണ് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷനായിട്ട് ചിലവ് വരിക. ആദ്യത്തെ 2 വർഷങ്ങളിലും നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ നേടുന്ന കർഷകനോ അല്ലെങ്കിൽ കർഷക ഗ്രൂപ്പുകൾക്കോ മുഴുവൻ തുകയും തിരികെ കൊടുക്കും. 3ാമത്തെ വർഷം 50% തുകയും 4ാമത്തെ വർഷം 25% തുകയുമായിരിക്കും തിരികെ ലഭ്യമാകുക. അങ്ങനെ ഇടുക്കി ജില്ലയിൽ നമ്മൾ 7,000 കർഷകരെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് കേരയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ശ്രമിക്കുക. അടുത്തതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വിളയാണ് കാപ്പി. കാപ്പിയെക്കുറിച്ച് പറയുമ്പോൾ വയനാട് ജില്ലയാണ് നമുക്ക് ഓർമ്മ വരിക. വയനാട് തന്നെയാണ് നമ്മുടെ 80% കൃഷിയും നിലവിലുള്ളത്. ഇന്ത്യയിൽ 2ാം സ്ഥാനമാണ് കാപ്പി കൃഷിയിൽ കേരളത്തിനുള്ളത്. അതിൽ പ്രത്യേകിച്ചും വയനാട് നിന്നുള്ള കാപ്പി എന്ന് പറയുമ്പോൾ റോബസ്റ്റ കാപ്പിയാണ്. അപ്പോൾ റോബസ്റ്റ കാപ്പി തന്നെയാണ് കേരയിലും നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും വയനാട് GI ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുള്ളത് റോബസ്റ്റ കാപ്പിക്കാണ്. നിലവിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ റോബസ്റ്റ കാപ്പിയുടെ ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന വർഷങ്ങളിൽ റോബസ്റ്റ കാപ്പിയുടെ ഡിമാൻഡുകൾ അല്ലെങ്കിൽ മാർക്കറ്റ് കൂടുതൽ വരുമാനം ലഭ്യമാക്കാൻ കർഷകർക്ക് സഹായകരമായിരിക്കും. കാപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 80 വർഷത്തോളം ഈ കാപ്പിച്ചെടിക്ക് റോബസ്റ്റ കാപ്പിക്ക് ആയുസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന വരുമാനം കൊണ്ട് തൃപ്തിപ്പെടുന്ന കർഷകരാണ് വയനാട്ടിൽ കൂടുതലുള്ളത്. അതിൽ നിന്നൊരു മാറ്റം, മിനിമം 25 സെന്റ് എങ്കിലും റീപ്ലാന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ 10 ഹെക്ടർ വരെയുള്ള കർഷകർക്ക് അപേക്ഷിക്കാം. നമ്മുടെ പരമാവധി ഗ്രാന്റ് കൊടുക്കുന്നത് 2 ഹെക്ടർ വരെയാണ്. ഇപ്പോൾ 110,000 രൂപയാണ് നമ്മൾ പുനർനടീലിന് വേണ്ടിയിട്ടുള്ള ഗ്രാന്റുകൾ ലഭ്യമാക്കുന്നത്. അത് ആദ്യത്തെ വർഷം 77,000 രൂപയും 2ാമത്തെ വർഷം 33,000 രൂപയുമായിട്ട് 110,000 രൂപ ആകെ ഗ്രാന്റ് ലഭിക്കും. അപ്പോൾ ചുരുങ്ങിയ കുറച്ച് സ്ഥലത്തെങ്കിലും റീപ്ലാന്റേഷൻ ചെയ്തുകൊണ്ട് കാപ്പിയുടെ കൂടുതൽ വിളവ് കർഷകർക്ക് ലഭ്യമായി കഴിയുമ്പോൾ അവർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കാപ്പി കൃഷി ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഈ വർഷം മുതൽ നമ്മൾ കാപ്പിയുടെ എല്ലാ സ്കീമുകളും നടപ്പിലാക്കി തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ റീപ്ലാന്റേഷൻ അല്ലാതെ തന്നെ പുതിയ ഏരിയയിലേക്ക് കാപ്പി കൃഷി വ്യാപിപ്പിക്കുന്നവർക്കും നമ്മുടെ ഇതേ ആനുകൂല്യം തന്നെ ലഭ്യമാകും. ഇതുകൂടാതെ കാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാപ്പിച്ചെടി പൂക്കുന്ന സമയത്ത് കൃത്യമായിട്ടും നമുക്ക് മഴ ലഭ്യമാകണം, എങ്കിലേ അതിൽ പരാഗണം നടന്ന് വളരെയധികം ഉൽപ്പാദനം നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ആ സമയത്ത് മഴ ലഭ്യമാകാതിരിക്കുന്നത് കാപ്പി കർഷകർക്ക് വലിയൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഇങ്ങനെയുള്ള പുതിയ ഫോഗ് മിസ്റ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുന്ന കർഷകർക്ക് അതിനും ഗ്രാന്റ് കൊടുത്തുകൊണ്ട്
കാപ്പിയിൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടിട്ടുള്ള വിളവ് ലഭ്യമാകുക എന്നുള്ളതാണ്.

0: ആണ് നമ്മുടെ ലക്ഷ്യം. 1458 ഹെക്ടറിലെങ്കിലും നമുക്ക് ഇറിഗേഷന്റെ ഫെസിലിറ്റീസ് നടപ്പിലാക്കിക്കൊണ്ട് നമുക്കതിന് ഒരു ഹെക്ടറിന് 50,000 രൂപയാണ് നമ്മൾ ഗ്രാൻഡായിട്ട് വെച്ചിട്ടുള്ളത്. ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ടാങ്ക് ഫെസിലിറ്റി അല്ലെങ്കിൽ കുളങ്ങൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻസ് നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാൻഡ് ലഭ്യമാക്കിയിരിക്കുന്നത്. ഇനി കാപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഗുണമേന്മയുള്ള വിത്തുകൾ ലഭ്യമാക്കുന്നതിനും അതോടൊപ്പം തന്നെ തൈകൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് നഴ്സറികൾക്ക് റബ്ബറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ ഓഫീസ് സമുച്ചയം അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, പോളി ഹൌസ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് നഴ്സറികൾ ചെയ്യുന്ന കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ഒരു നഴ്സറിക്ക് 600,000 രൂപ വരെ പരമാവധി ആനുകൂല്യം ലഭ്യമാകത്തക്ക രീതിയിലാണ് നമ്മൾ ഗ്രാന്റുകൾ ലഭ്യമാക്കുക. അപ്പോൾ ആ ഒരു ആനുകൂല്യം അധികമായിട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഫിയിൽ പ്രധാനമായിട്ടുള്ളത് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കർഷകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട വില ലഭ്യമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാപ്പിയിലെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ GI സർട്ടിഫിക്കേഷൻസ് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് പരമാവധി 2,00,000 രൂപ വരെ ഒരാൾക്ക് ഗ്രാൻഡ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഗ്രാൻഡുകളും കൂടെ ലഭ്യമാക്കിക്കൊണ്ട് കാപ്പിയിൽ പ്രധാനമായിട്ടും 4 സ്കീമുകൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഒന്ന് പുനർനടീൽ, അതോടൊപ്പം തന്നെ ഏരിയ എക്സ്പാൻഷൻ ഉള്ളവർക്കും അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു, ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നു, നഴ്സറികൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാൻഡുകൾ ലഭ്യമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിലും കോഫി ബോർഡിന്റെ സഹായത്തോടുകൂടി കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയ പരിശീലന മുറകൾ, നല്ല അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് നടപ്പിലാക്കിക്കൊണ്ട് അത് കൃത്യമായിട്ട് കർഷകർക്ക് എത്തിച്ചുകൊണ്ട് കേരളയിലെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ റബ്ബർ, കാപ്പി, ഏലം എന്നീ പദ്ധതികളിൽ നമ്മുടെ കേരളത്തിന്റെ തോട്ടം മേഖലയിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് മാറിക്കൊണ്ട് കേരള ഗവൺമെന്റ് കൂടെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ തോട്ടം മേഖലയ്ക്ക് പുതിയൊരു പുനരുജ്ജീവനം നടപ്പിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി കേരളയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കർഷകരെയും ഈ പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും നമ്മുടെ കേരളയിൽ നിന്ന് ലഭ്യമാക്കുന്ന ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് നമ്മുടെ കേരളത്തെ പുതിയൊരു പുനരുജ്ജീവന പാതയിലേക്ക് എത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റബ്ബർ, കാപ്പി, ഏലം എന്നിവ പുനരുജ്ജീവന പദ്ധതിയിലൂടെ മെച്ചപ്പെടുത്തി അധിക വരുമാനം എങ്ങനെ നേടാമെന്ന് ഇതുവരെ പറഞ്ഞു തന്നത് വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറും കേര പദ്ധതിയുടെ പ്ലാന്റേഷൻ സ്പെഷ്യലിസ്റ്റുമായ ശ്രീ അഞ്ജിത് ആർഎസ് ആണ്. റബ്ബർ, കാപ്പി, ഏലം എന്നിവയുടെ പുനരുജ്ജീവന പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ പറയട്ടെ, 9188 3013 59. ചില ഗാനങ്ങൾ നമ്മളെ എവിടെയൊക്കെയോ കൂട്ടിക്കൊണ്ടു പോകാറില്ലേ. ചിലപ്പോൾ ബാല്യത്തിലേക്ക്, അല്ലെങ്കിൽ കൗമാരത്തിലേക്ക്, ചിലപ്പോൾ ക്യാമ്പസ് ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ പ്രണയത്തിലേക്ക്. ഇതാ ഈ ഗാനം ഒന്ന് കേട്ടു നോക്കൂ.

0: ഗാനം കേട്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടായില്ലേ? ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി കൈവണ്ടി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമായും കൈവണ്ടികൾ ഉപയോഗിച്ചിരുന്നത്. ക്ഷേത്രങ്ങളുടെയും രാജസൗധങ്ങളുടെയും നിർമ്മാണത്തിന് വലിയ കല്ലുകളും തടി ഉരുപ്പടികളും മറ്റും ദൂരത്തു നിന്നും കൊണ്ടുവരാനാണ് മുഖ്യമായും കൈവണ്ടികൾ പ്രയോജനപ്പെടുത്തിയിരുന്നത്. കൈവണ്ടി വലിക്കുവാൻ നല്ല വൈദഗ്ധ്യം ആവശ്യമാണ്. ഇറക്കമിറങ്ങുമ്പോഴും കയറ്റം കയറുമ്പോഴും ഭാരവും വേഗവും നിയന്ത്രിക്കാൻ പ്രത്യേക ശേഷി വേണമായിരുന്നു. കൈവണ്ടിയിൽ സാധനങ്ങൾ കയറ്റുമ്പോൾ മുൻഭാഗവും പിൻഭാഗവും കൃത്യമായി കണക്കാക്കി തുല്യ രീതിയിൽ ഭാരം ക്രമീകരിക്കുക എന്നതും ഏറെ പ്രധാനമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ടും കൈവണ്ടിക്ക് പ്രാമുഖ്യമുണ്ടായിരുന്നു. ചാണകം, മരച്ചീനി, നെല്ല് തുടങ്ങിയവയൊക്കെ പണ്ടുകാലത്ത് കൈവണ്ടിയിൽ കയറ്റിയാണ് കൊണ്ടുപോയിരുന്നത്. ഉന്തുവണ്ടി, കട്ടവണ്ടി, ഭാരവണ്ടി എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. ഭാരം വലിക്കാൻ ഉപയോഗിച്ചിരുന്ന കൈവണ്ടികൾ ഒരു കാലത്ത് റോഡുകളിൽ നിത്യകാഴ്ചയായിരുന്നു. സ്ഥിരമായി കൈവണ്ടി ആവശ്യമുള്ളവർ സ്വന്തമായി കൈവണ്ടികൾ സൂക്ഷിച്ചിരുന്നു. ആവശ്യക്കാർക്ക് ഇത്തരം വണ്ടികൾ വാടകയ്ക്ക് കൊടുക്കുന്ന പതിവും ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് മരം കൊണ്ടുള്ള ചക്രങ്ങളും അവയ്ക്ക് മുകളിൽ സാധനങ്ങൾ വയ്ക്കുന്നതിനുള്ള പലകയും വണ്ടി വലിക്കുന്നതിനുള്ള രണ്ട് കൈപ്പിടികളുമായിരുന്നു ഇതിന്റെ രൂപം. പിന്നീട് ഇരുമ്പ് പട്ട കൊണ്ട് അരികിട്ട തടിച്ചക്രങ്ങളും വന്നു. റബ്ബറിന്റെ വരവോടെ റബ്ബർ ചക്രങ്ങൾ പിടിപ്പിച്ചിട്ടുള്ള വണ്ടിയും ഉപയോഗത്തിൽ വന്നു. ഇന്ന് കൈവണ്ടികൾ മായാ കാഴ്ചകളായി മനോമുകുരത്തിൽ മാത്രം തെളിയുന്നു.
0: അടുത്തതായി പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്താണെന്ന് നോക്കാം.
2: കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച,

0: വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു: ശുദ്ധജലത്തിൽ വളർത്തുന്ന കട്ട്ല മത്സ്യം ആഹാര സമ്പാദനത്തിന് മത്സ്യക്കുളത്തിന്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: ശുദ്ധജലത്തിൽ വളർത്തുന്ന കട്ട്ല മത്സ്യങ്ങൾ ആഹാര സമ്പാദനത്തിനു വേണ്ടി മത്സ്യക്കുളത്തിന്റെ മേൽഭാഗമാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇൻ്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17 വയസ്സുകാരിയായ കൗമാരക്കാരിക്കുണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ചലച്ചിത്ര ഗാനങ്ങൾ കൗരവർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. കൈതപ്രത്തിന്റെ രചന, SP വെങ്കടേഷിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ, എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം അഗ്നിദേവൻ.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ജയകുമാറിന്റെ വരികൾ, ജോൺസന്റെ മധുരമായ സംഗീതം, യേശുദാസും ഗംഗയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം പക്ഷേ.

ബാബ കല്യാണി എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ്, ജോത്സ്ന എന്നിവർ പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ ഗാനരചന, അലക്സ് പോളിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനരചന പഴവിള രമേശൻ, സംഗീതം രവീന്ദ്രൻ, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം അങ്കിൾ ബൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: സമയം 8:00.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: 12th അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് കൊതുകുജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. +1 പ്രവേശനത്തിന്റെ മെരിറ്റ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2nd അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെ നടക്കും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി സുജാതയും നജീം അർഷാദും പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കൈതപ്രത്തിന്റെ വരികൾ എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം ചിത്രം വേണ്ടർ ഡാനിയേൽ, സ്റ്റേറ്റ് ലൈസൻസി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിധു പ്രതാപ്, ഷീലാമണി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, സുനി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം തന്മാത്ര. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിത്താരയുടെ സംഗീതം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ബിച്ചു തിരുമലയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം, എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം കിലുക്കം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 നിശാസുരഭിയിൽ കേൾക്കാം. സമയം 9:00.
1: This is Akashvani, Anandapuri FM 101.9.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീതസുധ.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് മാമ്പലം MKS ശിവ, MKS നടരാജൻ എന്നിവർ അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരികൾക്കും, തവിൽ തിരുപ്പൻകൂർ TG മുത്തുകുമാരസ്വാമി, MKS ഷൺമുഖം. ആദ്യം ശുദ്ധസാവേരി രാഗത്തിൽ തായേ ത്രിപുര സുന്ദരി ഖണ്ഡചാപ്പ് താളം, പെരിയസ്വാമി തൂരൻ കൃതി.

ഇതുവരെ കേട്ടത് മാമ്പലം എം കെ എസ് ശിവ, എം കെ എസ് നടരാജൻ എന്നിവർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. തവിൽ തിരുപ്പൻകൂർ ടി ജി മുത്തുകുമാരസ്വാമി, എം കെ എസ് ഷൺമുഖം.

ആ നിമിഷം എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സബിത ചൗധരിയും പാടിയ ഗാനം. വരികൾ ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

ജയചന്ദ്രനും വാണി ജയറാമും പാരിജാതം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ.

0: അതിമധുരം.
1: ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചന, സലിൽ ചൗധരിയുടെ സംഗീതം. നിശാസുരഭി ഇനി നാളെ രാത്രി 10:30, സമയം 11 മണി. സുഭാഷിതം കേൾക്കാം.
2: അവിദ്യയാം അന്തരേ വർത്തമാനാഹ് സ്വയം ധീരാഹ് പണ്ഡിതം മന്യമാനാഹ് ജംഗന്യമാനാഹ് പര്യന്തി മൂഢാഹ് അന്ധേനൈവ നീയമാന യഥാന്താഹ്. അജ്ഞതമൂലം ദേഹമാണ് ഞാൻ എന്ന ബുദ്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവർ, സ്വയം ധീരന്മാരായും പണ്ഡിതന്മാരായും വെറുതെ അഭിമാനിക്കുന്നവർ, മന്ദബുദ്ധികൾ, ജരാരോഗമരണാദികളിൽപ്പെട്ട് ഉഴരുന്നവർ എന്നിവർ ജനനമരണ രൂപമായ സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കുരുടനാൽ തന്നെ നയിക്കപ്പെടുന്ന കുരുടന്മാരെപ്പോലെ. മുണ്ടകോപനിഷത്തിലെ കാലാനുസൃതവും ശ്രദ്ധേയവുമായ ഒരു മന്ത്രമാണിത്. അനുനിമിഷം ദുരിതത്തിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുന്ന മാനവരാശിക്ക് അളവറ്റ ആശ്വാസം വരുളാനും അവരെ പരമാനന്ദ സിദ്ധിക്ക് അർഹരാക്കുവാനും ഉതകുന്ന ഉപദേശങ്ങളുടെ ശാസ്ത്രീയമായ അടിത്തറയാണ് പരമാചാര്യന്മാർ നമുക്കരുളിയിട്ടുള്ള ഉപനിഷത്ത് സൂക്തങ്ങൾ. ദുഃഖദൂരീകരണം കാംക്ഷിക്കുന്നവർ അനുഭവസമ്പന്നരായ ആചാര്യന്മാരുടെ അനുശാസനത്തിലൂടെ സാവധാനം അവയെ സമീപിക്കുകയും യഥാർത്ഥമായ വസ്തുസ്ഥിതി എന്താണെന്നറിഞ്ഞ് കർത്തവ്യ കർമാനുഷ്ഠാനത്തോടൊപ്പം ജീവിതയാത്ര നടത്തുകയുമാണ് വേണ്ടത്. അജ്ഞാന നിദ്രവിട്ടുണർന്ന് ആലസ്യം കൈവെടിഞ്ഞ് നിലനിൽപ്പിൻ്റെ പൊരുൾ കണ്ടെത്തുവാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഏവരും ശ്രമിക്കേണ്ടതുണ്ട്. സുസങ്കല്പങ്ങൾക്ക് ദാർഢ്യം വരുത്തിക്കൊണ്ട് ഉത്സാഹപൂർവ്വം മുന്നേറുന്നവരെ ഐശ്വര്യലക്ഷ്മി ഒരു കാലത്തും നിരാശപ്പെടുത്തുകയില്ലെന്നുള്ളത് ആപ്തവാക്യവുമാണല്ലോ. ലോകനിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിഷ്പക്ഷമതിയായ സമാധാന കാംക്ഷിയായ ഒരാളുടെ ശ്രദ്ധയ്ക്ക് വിഷയമാകുന്ന ചില വസ്തുതകളുണ്ട്. എല്ലാവരും അവനവനെയും ലോകത്തെയും നന്നാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. തീർച്ചയായും അത് നല്ല കാര്യം തന്നെ. പക്ഷേ ആ കൂട്ടരോട് ഒരു ചോദ്യം ചോദിച്ചാൽ ശാസ്ത്രീയമായി അഥവാ യുക്തിയുക്തമായി ഒരു ഉത്തരം നൽകുവാൻ അവരിൽ എത്ര പേർക്ക് കഴിയും? ചോദ്യം ഇതാണ്: ഇങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുന്ന അവനവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും പൊരുൾ എന്താണെന്ന് നിങ്ങൾ വ്യക്തമായി ഗ്രഹിച്ചിട്ടുണ്ടോ? അത് ഗ്രഹിച്ചിട്ടില്ല. ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ട് പോലുമില്ലെങ്കിൽ നിങ്ങളുടെ നന്നാക്കൽ ഏത് വിധത്തിലുള്ളതായിരിക്കും? കുരുടന് കുരുടൻ വഴി കാണിക്കുന്ന രീതിയിലുള്ള നന്നാക്കൽ മാത്രം, വെറുതെ ധീരന്മാരെന്നും പണ്ഡിതന്മാരെന്നും വീമ്പിളക്കി നടക്കാതെ തുറന്ന മനസ്സോടെ ശ്രദ്ധാപൂർവം ഉപനിഷത്തുകളെ സമീപിക്കൂ. നിലനിൽപ്പിൻ്റെ പൊരുൾ സൂര്യസമാനം തെളിയും. അങ്ങനെ തെളിഞ്ഞ് അനുഭവിച്ച മഹാനുഭാവന്മാർ ഭാരതത്തിൽ ഏറെയുണ്ടല്ലോ. എന്നിട്ട് അവനവനെ ആദ്യം നന്നാക്കാം, തുടർന്ന് സമൂഹത്തെയും കുരുടനായി കുരുടന്മാരെ നയിക്കുന്ന പ്രവണത ഒഴിവാക്കുവാൻ ശ്രമിക്കൂ. ഇതാണ് ഉപനിഷത്തിൻ്റെ അഭ്യർത്ഥന. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ശ്രദ്ധയ്ക്ക് വിഷയമാകുന്ന രണ്ട് ഘടകങ്ങളാണുള്ളത്: ഉണ്ടായി നിലനിന്ന് തേഞ്ഞു മാഞ്ഞു മറിയുന്ന സൂര്യൻ മുതൽ പരമാണു വരെയുള്ള കോടാനുകോടി ദൃശ്യങ്ങളാണ് ഒരു ഘടകം. ഉണ്മയില്ലാത്ത അസത്തായ അവയ്ക്കുണ്ടെന്ന് ബോധിപ്പിക്കുന്നതും അകംപുറം നിറഞ്ഞവരുന്നതുമായ ഉണ്മ അഥവാ സത്ത്, അഖണ്ഡവുമായ ബോധ ചൈതന്യമാണ് രണ്ടാമത്തെ ഘടകം. ചൈതന്യത്തിൻ്റെ അഭാവത്തിൽ, അസാന്നിധ്യത്തിൽ പ്രപഞ്ച ഘടകങ്ങളെല്ലാം നിഷ്പ്രഭം, നിതാന്ത ശൂന്യം. അപ്പോൾ ചൈതന്യം മാത്രമാണ് നിത്യസത്യമെന്ന വസ്തുത ചിന്താശക്തിയുള്ള ഏതൊരാൾക്കും ബോധ്യമാകും. ഈ ചൈതന്യമാണ് നിലനിൽപ്പിന് ആധാരമായ പൊരുൾ അല്ലെങ്കിൽ പരമകാരണം. ഇത് വിവേചിച്ചറിയാത്ത

मर जाना।

अपना जो कुछ है सब आधा आधा है, जो ये सच्चा वादा है तो सब कुछ आधा।